0: ಪತಂಜಲಿ ಪ್ರವಿಲಸನ್ ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀ ವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: മറവി ഇന്ന് മനുഷ്യനെ വളരെയേറെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. അതൊരു സാംക്രമിക രോഗമായിട്ട് തന്നെ നമുക്ക് തോന്നിപ്പോകുന്നു. ഇത് ആരോഗ്യപരമായ ഒരു മേഖലയിൽ മാത്രമല്ല, ധാർമ്മികമായി ആത്മീയമായി മനുഷ്യൻ മറവിയിൽ നടക്കുന്നു എന്ന് തോന്നുന്നു. കാരണം പഴയതവനെ ഭാരപ്പെടുത്തുന്നു, വെള്ള പൂശാനുള്ള ശ്രമങ്ങൾ ഒത്തിരിയേറെ നടക്കുന്നു, എന്നാൽ അവയൊന്നും ഫലപ്രാപ്തിയിലെത്തുവാൻ ഇടയാവുന്നില്ല. സ്നേഹമുള്ളവരെ, ചരിത്രം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോലന്മാരുടെ നടപടിക്രമത്തിന് പറയുന്ന പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാലമെന്നാണ്. അതായത് എന്ത് സംഭവിച്ചാലും അതിലൊരു ദൈവീക പദ്ധതിയുണ്ട് എന്നതാണ്. നമ്മുടെ അറിവുകേടിൻ്റെ കാലമോ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പോലും ചില ദുഃഖങ്ങളും ചില അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ അവയിലൂടെയെല്ലാം നന്മ കൊയ്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് എന്ന പുണ്യവാളൻ പറയുന്ന ഒരു കാര്യം, എല്ലാ വിശുദ്ധനും ഒരു പഴയകാലം ഉണ്ടായിരുന്നു, ഉണ്ട്. ഒരുപക്ഷെ അവനെ വീർപ്പുമുട്ടിക്കുന്ന, ഓർക്കാനായിട്ട് അവന് വിസമ്മതിക്കുന്ന ഒരു പഴയകാലം. അതുപോലെ തന്നെ ഒരു ഓരോ പാപിക്കും അവനൊരു ഭാവി കൂടിയുണ്ട്. അവൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അവൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് മറവി എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഭാരപ്പെടുത്തേണ്ട ഒന്നാവരുത്. മറവി വരാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മളുടെ അറിവുകേടുകളും നമ്മുടെ തെറ്റായ ജീവിത ശൈലികളും എല്ലാം തന്നെ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ്. മനുഷ്യൻ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മറന്നുപോകുന്നു. മാതാപിതാക്കൾ അവർക്കൊരു ശാപമായിട്ട് തീരുന്നു. അവരെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ആക്കിയാൽ അവരുടെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു. മറവി അത് അനുഗ്രഹമല്ല, മറവി അസ്വസ്ഥതയാണ്. മറവി നമുക്കുണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അത് സംഭവിക്കുന്നത് നാം ദൈവീക മനുഷ്യരാകുമ്പോഴാണ്. ഓരോ സമയത്തും നമുക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ നാം കൃത്യതയോടുകൂടി ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3:00 സ്ത്രീശക്തി, 4:00 റേഡിയോ കഫേ, 5:00 കഥാസരിത് സാഗരം, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 8:45 ശുഭയാത്ര, 9:00 കരിയർ കോമ്പസ്, 9:30 നിലാമഴ, 10:00 മധുരഗീതങ്ങൾ.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന് നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു.

0: ായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗ്ഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. യുഡിഎഫ് ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി കെഎസ്ആർടിസിക്ക് പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി സി പി ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും സി പി ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4ഉം മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11ഉം നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59ഉം ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലജക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുരേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2-ാം ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ 1 സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്തി യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2-ാം പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29-ാം മിനിറ്റിൽ കൈഷിയു സാനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56-ാം മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90-ാം മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2-ാം ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിനു താഴെ ആകെ 19,80,000 കുട്ടികളിൽ 18,83,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇനി വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2-ാം ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനമാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം ദാ ഇവിടെ നമ്മുടെ കൺമുൻപിൽ എത്തിയിരിക്കുകയാണല്ലേ. എല്ലാ ദിവസവും പറയുന്ന പോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഈ ഒരു ദിവസം. ജൂൺ മാസത്തിലെ അവസാനത്തെ മോർണിംഗ് ആണ്, June 30. ഈ ഒരു എന്താ പറയുക, ചൊവ്വാഴ്ച ദിവസം രാവിലെ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടി ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. പൊതുവേ എല്ലാ ദിവസങ്ങളും നമ്മൾ ഉഷാറോടെ എണീക്കാറുണ്ട്. അതായത് ഇന്നലത്തെ ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. പക്ഷേ ഇതാ ഇന്നലേക്ക് എത്തുമ്പോഴത്തേക്കും അങ്ങ് മൂടി കിട്ടിയ ഒരു കാലാവസ്ഥയാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരുപാട് മടിയായിട്ടാണ് എണീറ്റുന്നത്. ഇങ്ങനെ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് എന്നെപ്പോലെ മടിച്ച് എണീറ്റ് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് നേരം കുറച്ച് നേരത്തെ വെളുത്തോന്ന് നമുക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം വെളിയിലേക്കൊക്കെ നോക്കുമ്പോൾ സൂര്യകിരണങ്ങൾ അങ്ങ് എത്തുന്നതേ ഉള്ളൂ. ഭയങ്കര ചാര നിറമാണ് അന്തരീക്ഷം. എന്താ പറയുക, വെട്ടം അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇപ്പോഴും ഒരു സന്ധ്യ 6 മണി 7 മണിയൊക്കെ ആയൊരു ഫീലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എങ്കിലും ഭയങ്കര രസമുള്ള ക്ലൈമറ്റാണ്, തണുപ്പും. എന്നാൽ ഒരുപാട് തണുപ്പല്ല, അങ്ങനെയുള്ളൊരു രീതിയിൽ പോവുകയാണ്. എന്തായാലും ഈ ഒരു മോർണിംഗ് അടിപൊളിയാണ്. ഇന്നത്തെ ദിവസവും ഇതുപോലെ തന്നെ അടിപൊളിയാകട്ടെ. ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറേ പേര് രാവിലെ എണീറ്റ് വർക്കിലൊക്കെയാണ്, ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, അതിൻ്റെയൊക്കെ തിരക്കിലാണ്. മറ്റുള്ളവർ അടുക്കളയിലുള്ള പരിപാടിയിലാണ്. ഒക്കെ ഇതിനൊക്കെ ഇടയിലാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു തിരക്കിനിടയിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0469273033 0469273033. ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ പറയാം കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പണ്ടൊക്കെ ചെയ്യുന്നത് ഒന്നെങ്കിൽ രാവിലെ എണീറ്റ് അങ്ങ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ലൊരു കാര്യം ചെയ്തായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ നല്ല കാര്യമല്ല ചെയ്യുന്നത് എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ കൂടിയ ഒരാളാണ് നമ്മുടെ ഫോൺ, അല്ലേ. നമ്മൾ കൂടുതലും ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യം പോയി എടുക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഫോൺ എടുക്കുന്നു, ആദ്യം സ്ക്രോൾ ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ട ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ മാറ്റം വന്നു, എന്തൊക്കെ ലൈക്സ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. ചിലർ വാട്സപ്പിൽ എണീക്കും, പക്ഷേ വാട്സപ്പ് എടുക്കുന്നു, എണീക്കുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് മെസ്സേജ് പലർക്കും സെൻഡ് ചെയ്യുന്നു. അതുപോലെയാണ് ചിലർ രാവിലെ എണീക്കുന്നു, ന്യൂസ് നോക്കുന്നു, എല്ലാം ഫോണിലാണ്. സോഷ്യൽ മീഡിയ വന്നതിന് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഫുൾ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നല്ലതാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ നല്ല വശങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കണ്ടേ? അങ്ങനെയുള്ളൊരു ദിവസമാണെന്ന് July 30 നമ്മൾ സോഷ്യൽ മീഡിയ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരുപാടൊരുപാട് ഗുണങ്ങൾ നമുക്കറിയാം. ഈ ലോകത്ത് എവിടെ ഒരു കാര്യം സംഭവിച്ചാലും, അല്ലേ, അത് നമ്മളറിയും. നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്കത് അറിയാൻ സാധിക്കും. അത്രയും എന്താ പറയുക, ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വളർച്ച നമ്മളിലേക്ക് എത്തിച്ച ഒന്നാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇന്ന് വേൾഡ് സോഷ്യൽ മീഡിയ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ വേൾഡ് സോഷ്യൽ മീഡിയ ഡേക്ക് നല്ലൊരു ആശംസ എല്ലാവർക്കും പറയുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആശയവിനിമയത്തിലും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ആഡ്സ് കാണാം, സോഷ്യൽ മീഡിയ എന്താ പറയുക ജോബ് സ്പേസ് കാണാം, അങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഡെവലപ്പ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. 2010 മുതലാണ് നമ്മൾ June 30 എന്ന ദിവസം സോഷ്യൽ മീഡിയ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പം എന്തായാലും സോഷ്യൽ മീഡിയ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് പോവുകയാണ് കേട്ടോ. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഗുഡ് മോർണിംഗ്. ഹലോ, അനിൽ ചേട്ടൻ, എന്നുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ? മഴക്കാറാണ് മൊത്തത്തില്. അപ്പൊ എന്താണ് ആശംസ?
1: ഓക്കെ,
0: അപ്പൊ എന്തെങ്കിലും ബ്രസീൽ ഫാൻ ആണ് അനിൽ ചേട്ടൻ?
1: ബ്രസീൽ ഫാൻസ് ആണ്. അപ്പം എല്ലാ ബ്രസീൽ ടീമിനും ഫാൻസിനും
0: അപ്പൊ എന്തായാലും എല്ലാ ബ്രസീൽ ഫാൻസിനും ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് അനിൽ ചേട്ടൻ ആയിരുന്നു. അനിൽ ചേട്ടൻ ഇന്നലെ ബ്രസീലിൽ ജയിച്ചതിന്റെ സന്തോഷമാണ് നമ്മളോട് പങ്കുവച്ചത്. അപ്പൊ എല്ലാ ബ്രസീൽ ഫാൻസിനും നല്ലൊരു ആശംസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ആശംസ തന്നെ കൊടുക്കുകയാണ്. പിന്നെ ചേട്ടൻ കുറച്ച് പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. നിങ്ങളുടെ ആശംസകളും അറിയിക്കാൻ വിളിക്കുക കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0469273333. അപ്പം എന്തായാലും ഒരു ചെറിയ പാട്ട് കേട്ടിട്ട് വന്നാലോ. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു പാട്ടൊക്കെയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപർണ എന്താണ് മഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ഓണക്കാലത്തെ പാട്ടിട്ടത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്ക് പാട്ട് മാറിപ്പോയതാണ്, അത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അപ്പം എന്തായാലും ആ ഒരു പാട്ട് അറിയാതെയാണെങ്കിലും അങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓണത്തിൻ്റെ വൈബ് എത്തിയില്ലേ. ഓണം ആകാനായിട്ട് ഇനി നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ വെറും ഒരു മാസമാണുള്ളത്. ഒരു മാസം കഴിഞ്ഞാൽ ഓണമാണ്, ഓണത്തിന്റെ മേളാണ്. ഇപ്പം തന്നെ പലയിടത്തും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. സോഷ്യൽ മീഡിയ ദിനമാണല്ലോ. സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഓണത്തിന്റെ ഔട്ട്ഫിറ്റ്, ഓണത്തിന്റെ സാരി, ഓണം സ്പെഷ്യൽ കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴേ വന്നു തുടങ്ങി. അപ്പൊ എന്തായാലും ആദ്യം തന്നെ ആ ഓണത്തിന്റെ ഒരു വൈബ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? സാന്ദ്രകുട്ടി.
1: എന്തോ
0: ചായ കുടിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷം? കസിന്റെ ബർത്ത്ഡേ ആണ്. കസിന്റെ പേരെന്താ?
1: ധ്യാൻ.
0: ഓക്കെ, എന്നിട്ട് ധ്യാനിന് വിഷ് ചെയ്തോ വിളിച്ചേ? വിഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ റേഡിയോ മാക്ഫാസ്റ്റിലൂടെ വിഷ് ചെയ്യാം അല്ലേ. എന്നാ മോള് തന്നെ പറഞ്ഞു, ധ്യാനിന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ഉറക്കി പറഞ്ഞു. നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ തന്നെ കൊടുത്തേക്കാ കേട്ടോ. ഓക്കെ, മോൾക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
1: സഹസ്രകുട്ടിക്ക്
0: നല്ലൊരു ആശംസ കൊടുത്തേക്കാ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. നമ്മൾ വിളിച്ചത് സാന്ദ്രകുട്ടിയായിരുന്നു. സഹസ്രകുട്ടിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ആദ്യം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒപ്പം സാന്ദ്രകുട്ടിയുടെ കസിന്റെ പിറന്നാളാണ് എന്നാണ് പറഞ്ഞത് ധ്യാൻ. ധ്യാൻ മോന് നല്ലൊരു പിറന്നാൾ ആശംസ അതാ റേഡിയോ മാക്ഫാസ്റ്റിന്റെ വകയായിട്ട് ഞാനിവിടെ നൽകുകയാണ്. ഇന്നത്തെ പിറന്നാൾ അടിച്ചു പൊളിക്കട്ടെ, ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ, ഇനിയും ഇനിയും ഇനിയും ഒരുപാട് സന്തോഷം വരട്ടെ. ഇതാ ഇതുപോലെ സാന്ദ്രകുട്ടിയുടെ കൂടെ ഒരുപാട് നാള് കളിച്ച് സന്തോഷിച്ചൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി സാന്ദ്രകുട്ടിക്കും സഹസ്രകുട്ടിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ നൽകുകയാണ്. ആൻഡ് അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
2: ആന്റണി
0: ചേട്ടൻ. ഒരുപാട് നാൾക്ക് ശേഷമാണ് സൗണ്ട് കേൾക്കുന്നത്.
2: രാവിലെ ഇല്ല, ഇപ്പൊ കുറച്ചാളായിട്ട് രാവിലെ വിളിക്കാൻ സമയം കിട്ടാറില്ല. ഇന്നിപ്പോ ബ്ലഡ് ചെക്ക് ചെയ്യാനുണ്ട്, അതിന് പോകാൻ പോണേ. അപ്പൊ ടൈപ്പ് ചെയ്യാൻ നേരമില്ല, അതുകൊണ്ടാ വിളിച്ചത്.
0: കഴിക്കാൻ
2: പറ്റില്ല, ഇന്നലെ ആണെങ്കിൽ ഒരു മണി അടുത്തായി കിടന്നപ്പോ
0: കളി കാണാ, കളി കണ്ടു അല്ലേ.
2: ടീമിന്റെ മത്സരം നടക്കായിരുന്നല്ലോ.
0: അതെ.
2: അപ്പൊ അത് ഭയങ്കര ഒരു വാശിയായിരുന്നു, കാരണം കഴിഞ്ഞ കളി 3:30 വെളുപ്പിന് 3:30 ഇരുന്നിട്ട് കണ്ട ആളാണ് ഞാൻ. എനിക്ക് അത്ര ആവേശമാണ്, ബ്രസീൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഹരമാണ്.
0: ഞാനും ബ്രസീൽ ഫാൻ ആണ്. ഇവിടെ ഇപ്പൊ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, കൊറേ ബ്രസീൽ ഫാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ
2: ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു രാത്രി. കാരണം അതൊരു ഇന്നത്തെ കളി ഒരു ഭയങ്കര മത്സരമാണ്. കാരണം വെച്ചാല് ഈ ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ അത് അതിലേക്ക് അവിഞ്ഞാൽ അതിന് അഹങ്കാരം എന്നാണ് പറയാറുള്ളത്. ഈ നമ്മുടെ എതിർ ടീമിൽ കളിച്ച ജപ്പാന്റെ കോച്ച് ബ്രസീലിന് അത്ര നിശിതമായ ഭാഷയിലാണ് വിമർശിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരാളിയെ അല്ല എന്നുള്ള തരത്തിലേക്ക്. അപ്പൊ ഏതായാലും അതെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്, ഒന്ന്. മറ്റൊന്ന്, വെനസ്വല ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വലനെ സഹായിക്കാനായിട്ട് 2.35 കോടി രൂപയാണ് ബ്രസീലിന്റെ ചുണക്കുട്ടിയായിട്ടുള്ള നെയ്മർ കൊടുത്തത്. അതാണ് സന്തോഷം. അപ്പോ തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരത്തിൽ ജയിക്കണമെന്നുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇന്നലെ കളി കണ്ടത്. എല്ലാവരും കിടന്നുറങ്ങി, മകനും കുടുംബാംഗങ്ങളും മുഴുക്കി കിടന്നുറങ്ങി, ഒറ്റയ്ക്ക് ഇരുന്ന് കാണുകയാണ്. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ട് 1st പകുതിയിൽ നമ്മൾ ഒരു ഗോളിന് പിന്നിലാണ്, പക്ഷെ കളി തീരുമ്പോ നമ്മള് ജയിച്ചിരിക്കും എന്നുള്ള
0: ആത്മവിശ്വാസം.
2: സന്തോഷമുണ്ട്.
0: അതെ, ലാസ്റ്റ് മിനിറ്റിൽ ഗബ്രിയേൽ ഗോൾ അടിക്കുമ്പോ
2: ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ്. ഞാൻ അതിനിടെ കൂടി, എനിക്ക് കുറച്ച് തിരക്ക് ജോലിയുണ്ട്, അതിനിടെ കൂടി അതും ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോ അതുപോലെ സമയങ്ങളല്ല. ഇന്ന് എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ജന്മദിനം കൂടിയാണ് അവര്. പക്ഷെ അവളെ ഞാൻ ആശംസ ഒന്നും പറയുന്നില്ല, കാരണം അവള് ദുഃഖപുത്രിയാണ്. അപ്പോ രണ്ട് അല്ലെ, ഇവർക്ക് ഇവര് 5 മക്കളാണ് വൈഫിന്റെ വീട്ടുകാർ. 5 പേർക്കും ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും ഉണ്ട്. ഇവർക്കും ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും ഉണ്ടായി. നിർഭാഗ്യവശാല് 2 കുട്ടികളും മരിച്ചുപോയി അപകടത്തെ തുടർന്ന്. അപ്പോ അവളുടെ ആശംസ ഞാൻ പറയുന്നില്ല, ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ശരിയാണ്. അപ്പൊ എല്ലാവർക്കും, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ അപർണയ്ക്കും അമൃതയ്ക്കും ദീപയ്ക്കും എല്ലാം ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് കേട്ടോ.
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ എന്തായാലും ആന്റണി ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രസീൽ ആവേശമാണ് ഇതാ ഇവിടെ പറഞ്ഞിട്ട് പോയത്. ഇവിടെ നമ്മുടെ നദീർത്ത കട്ട ബ്രസീൽ ഫാനാണ് കേട്ടോ. ഇവിടെ എനിക്ക് മെസ്സേജ് ഓൾറെഡി അനിൽ ചേട്ടൻ പറഞ്ഞപ്പോഴേ ഇവിടെ അയച്ചിട്ടുണ്ടായിരുന്നു. ബ്രസീൽ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു എന്താ പറയാ നെയ്മർ ഒരു ഫ്ലൈങ് കിസ് തരുന്ന ജിഫൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അപർണ മോളെ ഇന്നലത്തെ കളി കണ്ടു. ലാസ്റ്റ് ഇഞ്ചറി ടൈമിൽ എന്താ പറയുക, ലാസ്റ്റ് ഇഞ്ചറി ടൈമിൽ ബ്രസീൽ ഗോളടിച്ചു, സമാധാനമായി, ജപ്പാൻ നന്നായി കളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തോരം ബ്രസീൽ ഫാനാണല്ലേ നമ്മുടെ ചുറ്റുള്ളത്. ഇവിടെ ദീപു ചേട്ടൻ അർജന്റീന ഫാനാണ്, ഇത് കേൾക്കുന്നുണ്ടോ ആവോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഗുഡ് മോർണിംഗ് ചേക്കരകുട്ടി.
0: ഗുഡ് മോർണിംഗ്.
3: എന്തോ
0: സിന്ധു ചേച്ചി,
3: എന്തോ
0: എന്നുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു.
0: ചായ കുടിച്ചായിരുന്നോ രാവിലെ?
3: ചായ അല്ലടാ, വഴി ഞാൻ കാപ്പി കുടിക്കുന്നേ.
0: ഓക്കെ, എന്താണ് ഇന്നത്തെ ആശംസ? എന്താണ് ഇന്നത്തെ ആശംസ?
3: ഇന്ന് ആശംസയൊന്നുമില്ല, ഭയങ്കര സന്തോഷം. ഇന്നലെ എനിക്ക് കൊറേ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റി. ഇന്നലെ സൗഹൃദവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആദ്യം തന്നെ നല്ലൊരു ആശംസ നേരുന്നു. അതിനകത്ത് ആനന്ദ ചേട്ടൻ, നാരായണൻ ചേട്ടൻ, ജയങ്കരി ചേട്ടൻ, ശംസുധീർ ചേട്ടൻ, ശിവ ചേച്ചി, അമ്പിളി ചേച്ചി, അനിലേട്ടൻ, ഇത്രയും പേരോട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അതിലേറെ സന്തോഷം.
0: ഓക്കെ,
3: സന്തോഷം, ഹാപ്പി.
0: ആ ഒരു സന്തോഷം.
3: ഇനി ഒത്തിരി ഉണ്ട്, എല്ലാരും എന്റെ അടുത്ത് വിളിക്കുമ്പോ ഞാൻ എല്ലാവരും സംസാരിക്കും. ഇവരൊക്കെ എന്നെ വിളിച്ചതാണ്, അപ്പൊ അതിന് ഭയങ്കര സന്തോഷം എനിക്ക്.
0: ഓക്കെ,
3: എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു നല്ലൊരു ദിവസം.
0: തീർച്ചയായിട്ടും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാട്ടോ.
3: ചക്കരക്കുട്ടി സുഖായിരിക്കുന്നു?
0: സുഖമായിട്ടിരിക്കുന്നു.
3: അപ്പൊ മോൾക്കും നല്ലൊരു ദിവസമായിരുന്നു, റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും.
0: താങ്ക് യു ചേച്ചി. ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. സിന്ധു ചേച്ചി ആയിരുന്നു, ഭയങ്കര പവറിലാണ് സംസാരിച്ചത്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ തന്നിട്ടുണ്ട്. ഇന്നലെ കുറേ പേരോട് സംസാരിക്കാൻ പറ്റിയതിന്റെ സന്തോഷമാണ് ചേച്ചി വിളിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? സുലഭ ചേച്ചിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യും. മുന്നോട്ടുള്ള വഴി വ്യക്തമാകാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. എന്റെ മെസ്സേജ് വായിക്കാനുള്ള സമയമില്ല. അപ്പൊ എന്തെങ്കിലും നമുക്ക് പാട്ടിലേക്ക് പോകാം. ഇല്ല, പാട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ്, അമ്പിളി സുനിലാണ്.
0: അമ്പിളി ചേച്ചി,
4: ഹലോ.
0: എന്തുണ്ട് വിശേഷം? എന്താണെന്ന് ആശംസ?
4: വിശേഷം നല്ല സുഖമായിട്ട് പോകുന്നു, നല്ല മഴയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ പറയുന്നു.
0: എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
4: പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ.
0: തീർച്ചയായിട്ടും സൗഹൃദവാണി
4: ക്ലാസ്സിലെ എല്ലാവർക്കും, വിശ്വസുള്ള എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ.
0: തീർച്ചയായിട്ടും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അമ്പിളി ചേച്ചി ആയിരുന്നു. സൗഹൃദവാണി ഫാമിലിക്ക് ഒരു സ്പെഷ്യൽ ആശംസ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശേഷ ദിവസമുള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചി ആയിരുന്നു വിളിച്ചത്. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ ഇങ്ങോട്ട് നൽകുകയാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
0: യെസ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? രഘുചേട്ടൻ. എന്നാണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. രാവിലത്തെ ചായ കുടിച്ചോ? ചായയൊക്കെ കുടിച്ചു. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ? എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണേ. ഓക്കെ, നമ്മളെ വിളിച്ചത് രഘു ചേട്ടനാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാനാണ് പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുക്കുകയാണ്. നേരത്തെ ഒരു മെസ്സേജ് വായിക്കാൻ എടുത്തായിരുന്നല്ലോ, അതിലേക്ക് പോകാം. എത്ര ഉയരങ്ങളിൽ പോയാലും താഴേക്കൊന്ന് നോക്കണം. നമ്മുടെ ഉയർച്ചയും താഴ്ചയും വിലയിരുത്തിക്കൊണ്ട് ഈശ്വരൻ എന്ന ശക്തി സദാ നമ്മോടൊപ്പമുണ്ട്. ഈശ്വരന്റെ കരം മുറുകെ പിടിക്കുക. ഒരു നാൾ താഴെ ഇറങ്ങേണ്ടി വന്നാലും നമ്മുടെ കരം ഈശ്വരൻ വിട്ടുകളയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ പ്രേമചേച്ചിയാണ്. പ്രേമചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരികയാണ്. ഇനി നമുക്ക് ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ദാ വരുന്നു നല്ലൊരു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മളിവിടെ ബ്രസീൽ ഫാൻസിന്റെ ആവേശം ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരു അർജന്റീന ഫാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, കപ്പ് ഞങ്ങൾ അടിക്കുന്നു പറഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ് അപർണ, എന്തുണ്ട് വിശേഷം? അർജന്റീന കപ്പ് കൊണ്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ദീപയുടെയും അപർണയുടെയും പ്രോഗ്രാം കണ്ടു ഫോണിൽ, അടിപൊളിയായിരുന്നു. ലാലേട്ടനെ വെച്ചു അല്ലേ. അപർണയ്ക്കും ദീപയ്ക്കും അമൃതയ്ക്കും റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരാശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപു ചേട്ടനാണ് കേട്ടോ, നമുക്ക് കാണാം കപ്പ് ആര് കൊണ്ടുപോകും, ഇത്തവണ ഞങ്ങൾ കൊണ്ടുപോകും കേട്ടോ. അപ്പൊ എന്തായാലും ദീപു ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. കാരണം ഒരു കാലത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം വെറും കഥകൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ ഓർക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുപോയ സ്നേഹത്തിന്റെ പേരിൽ മാത്രമായിരിക്കും. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് മോർണിംഗ്. ലക്ഷ്മി പ്രിയ ചീച്ചി, സുപ്രഭ ചീച്ചി, ഷേർലി ചീച്ചി, ലേഖ ചീച്ചി, കുമരകം ജലറാണി, രാജപ്പൻ ചേട്ടൻ, ദീപകുട്ടി, അമൃത കാർത്തികുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ എ അനിൽ ചേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സഹർഷക്കുട്ടിയുടെ ബർത്ത്ഡേ ആണോ? അല്ല, ധ്യാൻകുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ധ്യാൻകുട്ടന്റെ ബർത്ത്ഡേയുടെ ആശംസയാണ് സാന്ദ്രകുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. വിജി ചീച്ചിയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വിജി ചീച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് എൻ്റേതെന്ന് അഹങ്കരിക്കുന്ന പലതും നാളെ മറ്റൊരാളുടേതായി മാറും. ഈ ഭൂമിയിൽ ഒന്നിനും നമ്മൾക്ക് ശാശ്വതമായ അവകാശികളല്ല, വെറും താൽക്കാലിക കാവൽക്കാർ മാത്രമാണ്. നിത്യതയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നും ഇന്ന് വരെ ആരും സ്വന്തമാക്കിയിട്ടില്ല. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സമീറ കരുവാറക്കുണ്ട്. സമീറത്തയ്ക്കും പറയാമെന്നാണ് കേട്ടോ, പെട്ടെന്ന് ആ താ അങ്ങോട്ട് സൈലന്റ് ആയി പോയതാണ്. സമീറത്തയ്ക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഇന്നത്തെ ദിവസം ഫുൾ കളർഫുൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. വിലപ്പെട്ട സമ്മാനത്തെക്കാൾ വില പിടിപ്പുള്ള ഒന്നാണ് നല്ല വാക്ക്. സമ്മാനം നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ, എന്നാൽ ഒരു നല്ല വാക്കിന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയും. ശുഭദിനം നേരുന്നു ടി അഷറഫ് വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിന്റെ പിക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു ഹാപ്പി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോൻസി കുരുവള, മോൻസി ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ്. നല്ല ദിവസമായിരിക്കട്ടെ, കളർഫുൾ ആകട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ജീവിതയാത്രയിൽ ചില നിമിഷങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യും. മുന്നോട്ടുള്ള വഴി വ്യക്തമാകാതെ നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, ഇത് ഞാൻ വായിച്ചതായിരുന്നല്ലേ, പറഞ്ഞു കേട്ടോ. നാളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ശുഭദിനം നേരുന്നു സുലൈ.

പഴയതു മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്കർ, നോൺസ്റ്റിക് പാത്രങ്ങൾ

0: കോഫി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. എന്റെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ചേട്ടൻ, രാവിലെ എന്തുണ്ട് വിശേഷം?
1: രാവിലെ ചെറിയ മഴയൊക്കെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു. ചായയൊക്കെ കുടിച്ചായിരുന്നോ?
1: കുടിച്ച്.
0: അപ്പൊ എന്താണ് രാവിലത്തെ ആശംസ?
1: രാവിലത്തെ ആശംസ നമ്മുടെ മാപ്പാ സ്റ്റേഡിയയുടെ സ്വാതന്ത്ര്യത്തിൽ ഉത്തര ആഘോഷിക്കുന്നവർക്കും ഡിഗ്രി ആഘോഷിക്കുന്നവർക്കും മറ്റാഘോഷങ്ങളെ എല്ലാവർക്കും പിന്നെ ആത്മീയത്തിന് നല്ലൊരു ആശംസ.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ ഏട്ടാ, ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് രാജപ്പൻ ചേട്ടനായിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഇതാ ഇവിടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഫുട്ബോൾ മാച്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ ചേട്ടൻ, ഗുഡ് മോർണിംഗ്. ചരിത്രം ആവർത്തിച്ചു, പിന്നിൽ നിന്ന ശേഷം തിരിച്ചടി. ബ്രസീൽ ജപ്പാനെ തകർത്ത് റൗണ്ട് ഓഫ് 16 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലോകകപ്പിൽ ജർമ്മനിക്ക് ഷോക്ക്. റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ പരാഗ്വേയോട് ഷൂട്ടൗട്ടിൽ തോറ്റു പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ ചേട്ടൻ തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ചേട്ടനും അങ്ങോട്ട് നൽകുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. അപർണ, അകന്നു പോകാൻ ഒരുപാട് കാരണങ്ങൾ വേണം, എന്നാൽ ചേർത്ത് പിടിക്കാൻ ഒരു കാരണം മതി, ആത്മാർത്ഥത. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങൾ എല്ലാം ഉള്ളവർക്ക് ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. മുഹമ്മദ് കിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അവരുടെ കുട്ടി, സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ധ്യാൻ മോന് 1000 ബർത്ത്ഡേ ആശംസകൾ. ഇന്ന് സോഷ്യൽ മീഡിയ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ. അനിൽ വായ്പൂർ, രാജപ്പൻ ചേട്ടനും നദീറ കുട്ടിക്കും സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുകിടുക്കാഴ്ച ദിവസം ആശംസിക്കുന്നു. ഷീബ കുമരകം, ഷീബ ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഒരു വലിയ മെസ്സേജാണ് കേട്ടോ. കൊഴിഞ്ഞു പോകുന്നത് കേവലം സമയമല്ല, ജീവിതമാണ്. ഇനി എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക, നേടാനുള്ളതൊക്കെ നേടുക, ആഗ്രഹിച്ചതൊക്കെ പൂർത്തിയാക്കുക. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് മിനി റിജി. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ അമ്പിളി ചേച്ചിയാണ് കേട്ടോ. ഹായ് റേഡിയോ മാക്ഫാസ്, മോളൂസെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. മോൾക്കും കുടുംബത്തിനും, അതുപോലെ തന്നെ അമ്രൂസിനും ദീപൂസിനും എന്റെ അർജന്റീന ടീമിനും പിന്നെ ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ സ്നേഹത്തോടെ നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് ചെയ്യിച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ ഇങ്ങോട്ട് തരുകയാണ്. ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് സമ്പത്തല്ല, നല്ല മനസ്സുള്ള മനുഷ്യരാണ്. സ്നേഹത്തോടെ ശുഭദിനം. അപർണ മോൾക്കും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും സ്നേഹത്തോടെ ആശംസ. അപർണ മോളെ വേൾഡ് മലയാളി ഹോം ഷെഫിന്റെ ടീം, ഓക്കെ, അപർണ മോളെ വേൾഡ് മലയാളി ഹോം ഷെഫിന്റെ മീറ്റപ്പ് അടിപൊളിയായിരുന്നു. പാട്ടും ഗെയിംസും ഓക്കെ, ഗെയിംസും സിമിയുടെ ഡാൻസും വന്ന എല്ലാവർക്കും സർപ്രൈസായി, സർപ്രൈസ് ഗിഫ്റ്റ്. പിന്നാലെ ലാസ്റ്റ് ഞങ്ങൾ അഡ്മിൻസും കോർഡിനേറ്റേഴ്സും ഗ്രൂപ്പിലെ എല്ലാമെല്ലാമായ ലൈവ് ടെലിവിഷൻ ഷോ നടത്തുന്ന ഖദീജ ഷാ ഞങ്ങളെ പൊന്നാട അണിയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുത്തു, എല്ലാം കൊണ്ടും കളറായിരുന്നു അപർണ മോളെ. ഗ്രൂപ്പിലെ ഫൗണ്ടർ റസീലത്തയ്ക്കും കോർഡിനേറ്റർ റാഫത്ത് നമീസ, ഓക്കെ സോറി നസീമ, ഓക്കെ ക്ഷമിക്കണം കേട്ടോ, റാഫത്ത് നസീമ, അഡ്മിൻ ബിന്ദ്യ ദിൽഷാന, പിന്നെ യൂട്യൂബർ സബിത ജാസ്മിൻ, കവിയത്രി ഡോക്ടറേറ്റ് നേടിയ ഷാബിൻ നൌഷാദ്, ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സുൽത്താന, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫർസാത്ത ഹൗസ, അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. മെമ്പേഴ്സായ ആശംസകൾ പറയുന്നു അപർണ മോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും എനിക്ക് വായിച്ചു നോക്കാൻ സമയം തന്നില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ വൈൻഡപ്പിലേക്ക് പോകുന്ന സമയത്താണ് ഇത്രയും വലിയ മെസ്സേജ് എനിക്ക് തന്നത്. അടുത്തൊരു വലിയ മെസ്സേജുമായിട്ട് അനിൽ ചേട്ടനും അവസാന നിമിഷം എത്തിയിട്ടുണ്ട്. ഹായ് അപർണ ത്രിമൂർത്തീസിൻ്റെ ശുഭദിനം, സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകൾ പലരും വളരെ വേഗം മറന്നു പോകുന്നു, പക്ഷേ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അത് മാത്രം മുഹൂർത്തം നമ്മൾ വിധിക്കും പലപ്പോഴും അവഗണനയും കുറ്റം മറിച്ചിലുമായിരിക്കും ഫലം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് സ്വന്തം മനസ്സിനെ വേദനിപ്പിക്കേണ്ടതില്ല. നഷ്ടങ്ങൾ ഓർത്ത് വിലാപിക്കാതെ നഷ്ടങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. ഓക്കെ, ശിഷ്ടബന്ധങ്ങൾ ഓർത്ത് സന്തോഷിക്കുക. നമ്മുടെ വില അറിയുന്നവർക്കായിരിക്കണം നമ്മുടെ സമയവും സ്നേഹവും. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുടെ നന്ദി നമ്മളെ വിലമതിക്കാത്ത നൂറോളം ആളുകളുടെ അംഗീകാരത്തേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു ആഘോഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപർണയ്ക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാ സൗഹൃദമാണി കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ. രണ്ടുപേരും എനിക്കൊന്ന് മെസ്സേജ് വായിച്ചു നോക്കാൻ പോലുമുള്ള സമയം തോന്നിയില്ല. എന്തായാലും രണ്ടുപേർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് പതിയെ ഞാൻ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആകുമ്പോൾ ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ഞാൻ വിട പറയുകയാണ്. എന്ന് വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് എല്ലാവർക്കും, കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ ബർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ധന വിൽപ്പന നിയന്ത്രണം നീക്കി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിൽ വിതരണത്തിലും ജൂൺ 12 നടപ്പാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ച് വാണിജ്യ ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഒരു ദിവസം പരമാവധി വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്റർ ആക്കിയതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് ജൂലൈ 1 മുതൽ ഇല്ലാതാവുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, തന്ത്രി കണ്ഠരർ, രാജീവ് തുടങ്ങിയവർ പങ്കുണ്ടെന്ന് ആരോപിച്ച് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇവരടക്കം 7 പേർ കേസിൽ പ്രതികളാകും. 2019 സ്വർണ്ണക്കവർച്ച മറക്കാനായി 2025 ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തുക. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനായി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KACB റെഗുലേറ്റിംഗ് കമ്മിറ്റിയുടെ അനുമതി നൽകി. ഡിസംബർ വരെ 30.84 കോടി യൂണിറ്റ് വാങ്ങാൻ 282.50 കോടിയാണ് നൽകേണ്ടത്. യൂണിറ്റിന് ശരാശരി വില 9.16 രൂപയാണ്. ഇത്രയും കുറഞ്ഞ വൈദ്യുതി വാങ്ങാൻ അമിതമായി പണം നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായതിൽ കമ്മീഷൻ KACB വിമർശിച്ചു. നടപ്പുവർഷം യൂണിറ്റിന് ശരാശരി 4.46 രൂപയാണ് കമ്മീഷൻ വൈദ്യുതി വാങ്ങാനായി അനുവദിച്ചിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. വാഹനങ്ങൾക്ക് വില കൂട്ടുന്നു. ടാറ്റ മോട്ടോഴ്സ്, കിയ എന്നിവയുടെ വാഹനങ്ങൾക്ക് ചെലവേറും. ജൂലൈ മുതൽ വിലയുയർത്താനൊരുങ്ങി പ്രമുഖ വാഹന നിർമ്മാതാക്കൾ. കാറുകൾക്ക് പിന്നാലെ വാണിജ്യ വാഹനങ്ങൾക്കും വിലവർധന പ്രഖ്യാപിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ്. 2.50% വരെ വിലവർധനയാണ് നടപ്പാക്കുന്നത് എന്ന് കമ്പനി അറിയിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതാണ് വാഹനങ്ങളുടെ വില വർദ്ധിക്കാനായിട്ട് കാരണമെന്ന് പറയുന്നു. വാഹന നിർമ്മാതാക്കളായ കിയ ഇന്ത്യയും വിലവർധന പ്രഖ്യാപിച്ചു. മോഡലുകൾക്കനുസരിച്ച് 2% വരെ വർധനവുണ്ടാകും. സ്വർണവിലയിൽ ഇടിവ്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ 1480 രൂപയുടെ ഇടിവ്. ഇതോടെ തിങ്കളാഴ്ച പവന് വിലയിൽ 1,04,080 രൂപയിലെത്തി. ഗ്രാമിനാകട്ടെ 185 രൂപ കുറഞ്ഞ് 13,010 രൂപയുമായി. രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയിലെത്തിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 800 രൂപ കൂടി കുറഞ്ഞതോടെയാണ് പവന് 1,04,080 രൂപ നിലവാരത്തിൽ എത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മഴ കനക്കാൻ സാധ്യത. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ ഇത്രയും നേരം കൂടിയുണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ചില വാക്കുകൾ ഹൃദയം തൊടുകയും ചെയ്യും, ചിലത് ജീവിതത്തിന് ദിശ കാട്ടും. അങ്ങനെ മനോഹരമായ വാക്കുകളും ചിന്തകളും ഒത്തുചേരുന്ന മൊഴിമുത്തലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് കൂടെയുള്ളത് ദീപ. ഒരു ചെറിയ റിയൽ ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്റ്റോറി പറയട്ടെ. മോട്ടിവേഷണൽ സ്റ്റോറി എന്ന് പറയുമ്പോഴേക്കും അതും റിയൽ ആവുമ്പം നമുക്കത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ. നമുക്ക് ഭാവിയിൽ അതൊക്കെ ഓർത്ത് അല്ലെങ്കിൽ നല്ല നല്ല കോട്സുകളൊക്കെ കേൾക്കുമ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷം വരും. ഡോക്ടർ APJ അബ്ദുൽ കലാം, ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു വലിയ ശാസ്ത്രജ്ഞനെയും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയെയും ഒക്കെയാണ്. പക്ഷെ അത് നേടാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ കുറെ പേര് അല്ലെങ്കിൽ നമ്മളെല്ലാവരും അത് വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് അനുഭവിക്കുന്ന സമയത്താണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. കേൾക്കുന്നവർക്ക് എപ്പോഴും പറയാറില്ലേ, കഥകൾ മാത്രമായിരിക്കും എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതവും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അപ്പൊ എന്തായാലും എന്താണെന്നുള്ളത് നമുക്ക് പാട്ട് കേട്ടിട്ട് പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന ചെറിയ പട്ടണത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത്. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം പത്രം വിൽക്കുകയും പഠനത്തിന് വേണ്ട പണം സ്വയം കണ്ടെത്തുകയും ചെയ്തു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമല്ലേ, എല്ലാവരുടെയും സാഹചര്യം ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയും പഠിച്ചു വളരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിലൊരാളായിരുന്നു നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അദ്ദേഹം ഈ കഷ്ടപ്പെടുമ്പോഴും ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒന്നുണ്ടായിരുന്നു, സ്വപ്നം കാണാനുള്ള ധൈര്യം. പഠനത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറി. ഇന്ത്യയുടെ മിസൈൽ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2002 അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. പക്ഷെ അത്രയൊക്കെ ബുദ്ധിമുട്ടി താനൊരു വലിയൊരാളാവുകയും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തപ്പോഴും വളരെ സരളനായിട്ടുള്ള അല്ലെങ്കിൽ വിനയം കൂടുതലായിട്ടുള്ള ഒരു മനുഷ്യൻ. മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണം, മറ്റുള്ളവരുടെ കുറവ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ പഠിക്കുകയും കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം, അവരുടെ സ്വപ്നങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിവുള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥ പലപ്പോഴും നമ്മളോട് പറയുന്നത് വലിയ വിജയങ്ങൾ വലിയ സമ്പത്തിൽ നിന്നല്ല വരുന്നത്, വലിയ സ്വപ്നങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട്, ഡ്രീം ഡ്രീം ഡ്രീം, ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. അദ്ദേഹം എപ്പോഴും പറയും സ്വപ്നം കാണൂ, സ്വപ്നം കണ്ടാലേ നമ്മൾ വളരൂ എന്നുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ഇങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് മുഴിമുത്തലേക്ക് തിരികെ തിരികെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് കോട്സ് ഒക്കെ കേൾക്കുമ്പോഴും റിയൽ ആയിട്ടുള്ള സ്റ്റോറീസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതൊരു പ്രചോദനം തന്നെയാണ്. നേരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരാളാണ് ദശരഥ് മാഞ്ചി, ദ മൗണ്ടെയിൻ മാൻ. അദ്ദേഹത്തിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഹാറിലെ ഗയാ ഡിസ്ട്രിക്ട് എന്ന സ്ഥലത്ത് വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അവരുടെ ഗ്രാമത്തിനും അടുത്ത പട്ടണത്തിനും ഇടയിൽ വലിയൊരു മലയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ മല ചുറ്റി ഏകദേശം 55 കിലോമീറ്റർ ആണ് സഞ്ചരിക്കേണ്ടി വരുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു അപകടം സംഭവിച്ചു. ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുകയും ചെയ്തു. ആ സംഭവമാണ് ദശരഥ് മാഞ്ചിയുടെ ജീവിതം മുഴുവനും മാറ്റിക്കളഞ്ഞത്. അദ്ദേഹം ഒരു വലിയ തീരുമാനം എടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മല തന്നെ വെട്ടി ഒരു വഴി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം. കയ്യിലൊരു ഹാമറും ഒരു ചീസലും മാത്രം. ആളുകൾ ആദ്യം അദ്ദേഹത്തെ പരിഹസിച്ചു, ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞു. താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ഒരുപാട് പരിഹസിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം നിർത്തിയില്ല. 22 വർഷം ദിവസവും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ആ മല വെട്ടി ഒരു വഴിയുണ്ടാക്കി. അവസാനം 360 അടി നീളവും 30 അടി വീതിയുമുള്ള ഒരു വഴി അദ്ദേഹം സ്വയം ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഗ്രാമത്തിൽ നിന്നുള്ള ദൂരം 55 കിലോമീറ്ററിൽ നിന്ന് കുറഞ്ഞത് 15 കിലോമീറ്റർ ആയിട്ടാണ്. ഇന്ന് ലോകം അദ്ദേഹത്തെ മൗണ്ടെയിൻ മാൻ എന്ന് വിളിക്കുന്നു. ഒരു മനുഷ്യന്റെ ഉറച്ച മനസ്സുണ്ടെങ്കിൽ ഒരു മല പോലും തടസ്സമാകില്ല എന്നുള്ളതാണ് ആ ഒരു സ്റ്റോറി നമ്മളോട് പറയുന്നത്. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, അത് അദ്ദേഹത്തിന് അവിടെ ഉപേക്ഷിക്കാം. പക്ഷെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് കരുതി അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ പിന്നെ അതവിടെ തീർന്നു, നമ്മൾ മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് നമുക്കോ സംഭവിച്ചു, ഇനി വേറൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. ആ കഷ്ടപ്പാടിന്റെ ഫലമാണ് പിന്നീട് ഒരു റിസൾട്ടിൽ എത്തിയതും. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും. ഇനി നമുക്ക് രണ്ട് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: അങ്ങനെ നമ്മൾ വീണ്ടും മൊഴിമുത്തലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ കഷ്ടപ്പാടിന്റെയും എല്ലാവരുടെയും കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേട്ടിരിക്കാനായിട്ട് നമുക്ക് നല്ല രസമാണല്ലേ. കഥ പറയുന്നത് പോലെ അല്ലെങ്കിൽ കഥ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും ആ ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് എത്രമാത്രമാണ് നമ്മൾ ഓരോരുത്തരും ബുദ്ധിമുട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. കേൾക്കുന്നവരെപ്പോഴും ആ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക്. നമ്മൾ ആ സമയത്ത് ചിലപ്പം കഷ്ടമായി പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ആ ടൈമിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് ആ ടൈമിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരാളോട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതരുത് നമ്മൾ പറയുന്ന അതേ ഫീലിൽ മറ്റൊരാൾ കേൾക്കും അല്ലെങ്കിൽ നമുക്കുണ്ടായ അതേ വേദന മറ്റൊരാളിൽ ഉണ്ടാവും എന്ന് ഒരിക്കലും വിചാരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം നമ്മൾ അനുഭവിച്ച ആ ഒരു സമയത്തെ പ്രശ്നങ്ങൾ നമ്മൾ മാത്രമാണ് അനുഭവിച്ചിരിക്കുന്നത്. അതൊരിക്കലും ആ ഉള്ളിലുള്ള വേദന മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. പിന്നെ കേൾക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ആ സമയത്ത് നമുക്കുണ്ടാവുന്ന വിഷമം ഒരാളോട് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാവുക. ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ പറയുന്ന അതേ വേദനയിൽ ആ ആൾ കേൾക്കുന്നുണ്ടാവുമെന്ന്. അങ്ങനെ കേൾക്കുന്നില്ല, പക്ഷെ എന്നാലും ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു തോന്നലാണ് ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. അപ്പൊ കേട്ടിരിക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. കേട്ടിരിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങൾ ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പലതിൽ നിന്നും ഒഴിവാകാമായിരുന്നു, അല്ലെങ്കിൽ പലരും സൂയിസൈഡ് ചെയ്യും. അത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ആ പറയുന്നത് ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഇരുന്നിരുന്നെങ്കിൽ ആ ഒരു ടൈമിലെ ആ ഒരു മെന്റലി നമുക്ക് വന്നിട്ടുള്ള ആ ചിന്ത മാറ്റാമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ടല്ലേ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ പറയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആവട്ടെ ഇപ്പൊ സമയമില്ല എന്ന് പറയരുത്. ആ ആൾക്ക് പറയാനുള്ളത് ഏറ്റവും വലിയൊരു ജീവിതത്തിലെ ഒരു തീരുമാനമായിരിക്കും അതൊന്നും.

ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു നർത്തകിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സുധാചന്ദ്രൻ. ബാല്യകാലം മുതൽ തന്നെ നൃത്തം ഒരുപാട് സ്നേഹിച്ച ഒരാളായിരുന്നു സുധാചന്ദ്രൻ. ഒരുപാട് ഇഷ്ടമുള്ളതായിരുന്നു നൃത്തം അഭ്യസിക്കുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ അവര് നല്ലൊരു നർത്തകിയായി മാറുകയും ചെയ്തു. പക്ഷെ ഒരു ദിവസം എന്താണ് സംഭവിച്ചത്? ഒരു ആക്സിഡന്റ് സംഭവിച്ചല്ലേ. ആ അപകടത്തിൽ അവർക്ക് കാലില് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കും പറ്റി. ഡോക്ടർമാർക്ക് ബാക്കി എല്ലാ മാർഗവും അടഞ്ഞതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. ആ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. ഒരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കാലാണ്. അപ്പോൾ അത് ഒരു വലിയൊരു ദുരന്തമായിരുന്നു. ദുരന്തമായിട്ടാണ് നമ്മൾ പലരും കരുതിയത്. എന്തു പറ്റി, ഇങ്ങനെ സംഭവിച്ചു, ഇനി അവരെങ്ങനെ ഡാൻസ് ചെയ്യും, ഇനി അവർക്ക് ഒരിക്കലും ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നൃത്തം ചെയ്യാൻ ഇനി കഴിയില്ല എന്ന് വിധി എഴുതിയപ്പോഴും, കാരണം കാലില്ലല്ലോ, ഇനി എങ്ങനെ നൃത്തം ചെയ്യും? നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഡാൻസിൻ്റെ മുദ്രകൾ കാണിച്ചാലും കണ്ണിൻ്റെ ഭാവം കാണിച്ചാലും ഡാൻസ് ചെയ്യുമ്പം കാലില്ല എന്ന് പറയുന്നത് അത് വലിയൊരു കുറവാണല്ലേ. പക്ഷേ സുധാചന്ദ്രൻ എന്ന ആള് തളർന്നോ? ഇല്ല. കൃത്രിമ കാല് വെച്ചിട്ട് ജയ്പൂർ ഫൂട്ട് ഉപയോഗിച്ച് വീണ്ടും അവർ പരിശീലനം തുടങ്ങി. കഠിനമായിട്ട് പരിശീലിച്ചു. അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നൃത്തത്തെ അവർ അങ്ങേയറ്റം സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും അതിൽ അവർ മികവ് കാട്ടും, അല്ലെങ്കിൽ നൃത്തം അവരുടെ ജീവനാണ് എന്ന് കരുതിയതുകൊണ്ടാണ് അവർ വീണ്ടും കാലില്ലാഞ്ഞിട്ടും കൃത്രിമ കാല് വെച്ചിട്ട് ജയ്പൂർ ഫൂട്ട് ഉപയോഗിച്ചിട്ട് വീണ്ടും പരിശീലനം തുടർന്നത്. അവസാനം വീണ്ടും സ്റ്റേജിൽ നൃത്തം ചെയ്തു. ആ പ്രകടനം കാണാൻ ഒരുപാട് ആളുകൾ കണ്ണ് നിറച്ച് കൈയടിച്ചു. പിന്നീട് അവർ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഈ ഓരോ കഥകളും അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അവരങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കും വളരെ അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളോട് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സ്റ്റോറീസ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടാകാം, കുറവില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ നമ്മുടെ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ സ്വപ്നങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള ഒരു മെന്റലി ഉള്ള പവർ ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. അത് ആർക്കും ഷെയർ ചെയ്ത് തരാൻ പറ്റില്ല, ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കുറവും ആയിക്കോട്ടെ, ആ കുറവൊക്കെ നികത്തി നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും അങ്ങനെ മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് ഞാൻ യാത്ര പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: Ready Macfast 90.4 Time Check
4: 9 o'clock.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: മറവി ഇന്ന് മനുഷ്യനെ വളരെയേറെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. അതൊരു സാംക്രമിക രോഗമായിട്ട് തന്നെ നമുക്ക് തോന്നിപ്പോകുന്നു. ഇത് ആരോഗ്യപരമായ ഒരു മേഖലയിൽ മാത്രമല്ല, ധാർമ്മികമായി, ആത്മീയമായി മനുഷ്യൻ മറവിയിൽ നടക്കുന്നു എന്ന് തോന്നുന്നു. കാരണം, പഴയതവനെ ഭാരപ്പെടുത്തുന്നു, വെള്ള പൂശാനുള്ള ശ്രമങ്ങൾ ഒത്തിരിയേറെ നടക്കുന്നു, എന്നാൽ അവയൊന്നും ഫലപ്രാപ്തിയിലെത്തുവാൻ ഇടയാവുന്നില്ല. സ്നേഹമുള്ളവരെ, ചരിത്രം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോലന്മാരുടെ നടപടിക്രമത്തിന് പറയുന്ന പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാലമെന്നാണ്. അതായത്, എന്ത് സംഭവിച്ചാലും അതിലൊരു ദൈവീക പദ്ധതിയുണ്ട് എന്നതാണ്. നമ്മുടെ അറിവുകേടിൻ്റെ കാലമോ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പോലും ചില ദുഃഖങ്ങളും ചില അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ അവയിലൂടെയെല്ലാം നന്മ കൊയ്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് എന്ന പുണ്യവാളൻ പറയുന്ന ഒരു കാര്യം, എല്ലാ വിശുദ്ധനും ഒരു പഴയകാലം ഉണ്ടായിരുന്നു, ഉണ്ട്. ഒരു പക്ഷേ അവനെ വീർപ്പുമുട്ടിക്കുന്ന, ഓർക്കാനായിട്ട് അവന് വിസമ്മതിക്കുന്ന ഒരു പഴയകാലം. അതുപോലെ തന്നെ ഒരു ഓരോ പാപിക്കും അവനൊരു ഭാവി കൂടിയുണ്ട്. അവൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അവൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് മറവി എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഭാരപ്പെടുത്തേണ്ട ഒന്നാവരുത്. മറവി വരാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മളുടെ അറിവുകേടുകളും നമ്മുടെ തെറ്റായ ജീവിത ശൈലികളും എല്ലാം തന്നെ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ്. മനുഷ്യൻ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മറന്നുപോകുന്നു. മാതാപിതാക്കള് അവർക്കൊരു ശാപമായിട്ട് തീരുന്നു. അവരെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ആക്കിയാൽ അവരുടെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു. മറവി അത് അനുഗ്രഹമല്ല, മറവി അസ്വസ്ഥതയാണ്. മറവി നമുക്കുണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അത് സംഭവിക്കുന്നത് നാം ദൈവീക മനുഷ്യരാകുമ്പോഴാണ്. ഓരോ സമയത്തും നമുക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ നാം കൃത്യതയോടുകൂടി ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: സീറോ ഡെലിവറി സീറോ ഡെലിവറി യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വിഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
4: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ധന്യ പി നമ്പൂതിരി, റീഡർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസ്തഡോണ്ടിക്സ്, പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ്. അപ്പൊ ഡോക്ടറിനെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ആദ്യം നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ടതായിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഒരു ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സിനെ കുറിച്ച് വിശദമാക്കാനുള്ളത്?
2: ഇന്ന് നമ്മൾ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് എന്ന ദന്ത ചികിത്സാ മേഖലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ പല്ലുകൾക്ക് പകരമായി സ്ഥിരമായി പല്ലുവെക്കുന്ന ചികിത്സാ രീതികളാണ് ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്. ഇത് രോഗികൾക്ക് സ്വാഭാവികമായ രൂപവും ചവയ്ക്കാനുള്ള ശേഷിയും ആത്മവിശ്വാസവും തിരികെ നൽകാൻ സഹായിക്കുന്നു. ക്രൗൺ, ബ്രിഡ്ജ് പോലുള്ള ചികിത്സകളാണിത്. ഇവ എപ്പോൾ, എന്താണ്, ഏത് രീതിയിലാണ് കൊടുക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തരാനുള്ളത് അല്ലേ. അപ്പൊ ഡോക്ടർ ധന്യ, ഡോക്ടർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ നീനാമോൾ വി സന്തോഷ്, ഹൗസ് സർജൻ, ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ പറഞ്ഞിട്ടുള്ള, ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് എന്നാൽ എന്താണ്?
3: നഷ്ടപ്പെട്ടതോ കേടായതോ ആയ പല്ലുകൾ സ്ഥിരമായി പുനഃസ്ഥാപിക്കുന്ന ഒരു ഡെന്റൽ ചികിത്സയാണ് ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്. ക്രൗൺ, ബ്രിഡ്ജ്, ഇംപ്ലാന്റ് തുടങ്ങിയ സ്ഥിരമായ ഡെന്റൽ പ്രോസ്തസിസ് ഉപയോഗിച്ചാണ് ഈ ചികിത്സ നടത്തുന്നത്.
1: ഇപ്പൊ ഈ ക്രൗൺ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു, എന്താണ് ഈ ക്രൗൺ ബ്രിഡ്ജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
3: ക്രൗൺ എന്നത് കേടായതോ നശിച്ചോ പോയ പല്ലിന്റെ മുകളിൽ വെക്കുന്ന ഒരു ക്യാപ്പ് പോലുള്ളൊരു കൃത്രിമ കവചമാണ്. ഇത് പല്ലിന്റെ ആകൃതിയും ശക്തിയും തിരിച്ചു കൊടുക്കാനൊക്കെ സഹായിക്കും. ബ്രിഡ്ജ് എന്നത് ഒന്നോ ഒന്നിലധികമോ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട പല്ലിന് പകരം വെക്കാൻ അടുത്തുള്ള പല്ലുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥിര കൃത്രിമ പല്ലുകളാണ് ബ്രിഡ്ജ്.
1: ഓക്കെ, അതുപോലെ ഇപ്പം ഇവ ബ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഈ ബ്രിഡ്ജിന് പകരമായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡെന്റൽ ഇംപ്ലാന്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ?
3: പറ്റും. ചില സാഹചര്യങ്ങളിൽ ഡെന്റൽ ഇംപ്ലാന്റ് ഒരു മികച്ച പരിഹാരമാണ്. ഇംപ്ലാന്റ് എന്നത് നഷ്ടമായ പല്ലിന്റെ വേര് അഥവാ റൂട്ടിന് പകരമായി താടിയിലുള്ള അസ്ഥിക്കുള്ളിൽ ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിക്കുന്ന ഒരു ടൈറ്റാനിയം സ്ക്രൂ ആണ്. ഇത് സ്വാഭാവിക പല്ലിനെ പോലെ തന്നെ പ്രവർത്തിക്കും. എന്നാൽ രോഗിയുടെ താടി, അസ്ഥിയുടെ അവസ്ഥ, ആരോഗ്യനില, സാമ്പത്തിക ഘടകങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്.
1: ഓക്കെ, അതുപോലെ ഡോക്ടർ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് ഈ ഒരു ചികിത്സ ആർക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും?
3: ഒന്നോ ഒന്നിലധികമോ പല്ല് നഷ്ടപ്പെട്ടവർക്ക് ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് ചികിത്സ ചെയ്യാം. പിന്നീട് അബട്ട്മെന്റ് ടീത്ത് അഥവാ അടുത്തുള്ള പല്ലുകൾ ശക്തവും ആരോഗ്യകരവുമാണെങ്കിൽ ചെയ്യാം. രോഗിക്ക് റിമൂവൽ ടേപ്പ് ഡെഞ്ചേഴ്സ് ഉപയോഗിക്കാൻ സ്ഥിരമായി ഇഷ്ടമില്ലെങ്കിൽ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് ചികിത്സ തിരഞ്ഞെടുക്കാം. പിന്നീട് നഷ്ടപ്പെട്ട പല്ലുകൾ കാരണം ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ ആ ചികിത്സ സെലക്ട് ചെയ്യാം. വാക്കുച്ചാരണം അഥവാ സ്പീച്ച് മെച്ചപ്പെടുത്താൻ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് ചികിത്സ തിരഞ്ഞെടുക്കാം. മുൻപല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ മുഖസൗന്ദര്യം പുനഃസ്ഥാപിക്കാൻ, എസ്തെറ്റിക്സ് മെച്ചപ്പെടുത്താൻ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് ചികിത്സ തിരഞ്ഞെടുക്കാം.
1: ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം ഈ ക്രൗൺ വെക്കുന്നതിന് എന്തൊക്കെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണുള്ളത്? ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ?
3: ആദ്യമായി തന്നെ പരിശോധനയും പ്ലാനിങ്ങും നടത്തും. പല്ലിന്റെ നില, ബോൺ സപ്പോർട്ട്, ഒക്ലൂഷൻ അഥവാ മേൽപ്പല്ലുകളും കീഴ്പല്ലുകളും തമ്മിലുള്ള കടിച്ചു പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം എന്നിവയൊക്കെ പരിശോധിച്ച് ചികിത്സാ പദ്ധതി ആദ്യമായി തന്നെ തയ്യാറാക്കും. പിന്നീട് ടൂത്ത് പ്രിപ്പറേഷൻ എന്ന് പറയും. അതിൽ അബട്ട്മെന്റ് അല്ലെങ്കിൽ അടുത്തുള്ള പല്ലിന്റെ ഇനാമൽ, ഡെന്റിൻ ഭാഗങ്ങൾ കുറച്ച് ക്രൗൺ ഇടാൻ ആവശ്യമായ സ്പേസ് ഉണ്ടാക്കുന്നു. മൂന്നാമതായി ഫിനിഷ് ലൈൻ തയ്യാറാക്കും. അതിൽ ക്രൗൺ അവസാനിക്കുന്ന ഭാഗം കൃത്യമായി തയ്യാറാക്കുന്നു. നാലാമതായി പ്രിപ്പേർഡ് ടൂത്തിന്റെ കൃത്യമായ രൂപം ഇംപ്രഷൻ മെറ്റീരിയൽ ഉപയോഗിച്ചെടുക്കുന്നു. പിന്നീട് സ്ഥിരമായ ക്രൗൺ വരുന്നതുവരെ താൽക്കാലികമായത് അഥവാ ടെമ്പററി ക്രൗൺ വെച്ച് പേഷ്യന്റിനെ വിടും. പിന്നീട് ലാബിൽ ഇംപ്രഷൻ അനുസരിച്ച് പെർമനന്റ് ക്രൗൺ തയ്യാറാക്കുന്നു. അവസാനമായി ക്രൗൺ പല്ലിൽ സ്ഥിരമായി സിമെന്റ് ചെയ്യുന്നു.
1: ഇത്രയുമാണ് അതിന്റെ ഓരോ ഘട്ടങ്ങൾ അല്ലേ. ശരി, ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് എന്തൊക്കെയാ?
3: ഇന്ന് ഡെന്റൽ ചികിത്സയിൽ വിവിധ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റൽ, പോർസലിൻ ഫ്യൂസ്ഡ് ടു മെറ്റൽ, സിർക്കോണിയ, എന്നിവയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇവയിൽ ഓരോന്നിനും ശക്തി, സൗന്ദര്യം, ദൈർഘ്യം എന്നിവയിൽ വ്യത്യാസമുണ്ട്. രോഗിയുടെ ആവശ്യത്തിനും പല്ലിന്റെ സ്ഥാനത്തിനും അനുസരിച്ച് ഡെന്റിസ്റ്റ് ശരിയായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നു.
2: ഓക്കെ, അതുപോലെ ഇപ്പൊ നമുക്ക് ഈ ഒരു ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും?
3: ഫിക്സഡ് പ്രോസ്റ്റഡോണ്ടിക് ചികിത്സയ്ക്ക് വേണ്ട സമയം വിവിധ ഘട്ടങ്ങൾ അനുസരിച്ച് മാറുന്നു. ഇത് ഉപയോഗിക്കുന്ന ടെക്നിക് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഒന്നാമത്തേത് ട്രഡീഷണൽ അഥവാ കൺവെൻഷണൽ മെത്തേഡ് ആണ്. ഇതിന് തന്നെ ഓരോ ഘട്ടങ്ങളായി ടൂത്ത് പ്രിപ്പറേഷൻ, ഇംപ്രഷൻ മേക്കിംഗ്, ടെമ്പററി ക്രൗൺ പ്ലേസ്മെന്റ്, ലാബ് പ്രൊസീജിയേഴ്സ്, ഫൈനൽ സിമെന്റേഷൻ എല്ലാം കഴിഞ്ഞ് ഏകദേശം 4 ദിവസമെങ്കിലും എടുക്കും. രണ്ടാമത്തേത് മോഡേൺ ഡിജിറ്റൽ മെത്തേഡ് ആണ്. ഡിജിറ്റൽ രീതിയിൽ ഇൻട്രാ ഓറൽ സ്കാനർ ഉപയോഗിച്ച് ഇംപ്രഷൻ എടുക്കും വേഗത്തിൽ. പിന്നീട് കാഡ്കാം ടെക്നോളജി ഉപയോഗിച്ച് ക്രൗൺ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യും. ഇത് സെയിം ഡേയിൽ ഡെന്റിസ്ട്രി സാധ്യമാക്കുന്നു. അതിനാൽ ഡിജിറ്റൽ രീതിയിലെ ചികിത്സ സെയിം ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ തന്നെ പൂർത്തിയാക്കും. അതുകൊണ്ട് ട്രഡീഷണൽ രീതികൾ കൂടുതൽ സമയം എടുക്കുമ്പോൾ ഡിജിറ്റൽ രീതികൾ കുറച്ച് സമയത്തിൽ കൂടുതൽ കൃത്യതയോടെ ചികിത്സ പൂർത്തിയാക്കാൻ സഹായിക്കുന്നു.
2: ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ക്രൗൺ ആണെങ്കിലും ബ്രിഡ്ജ് ആണെങ്കിലും ഇതൊക്കെ ഇട്ടതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാവുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടോ?
3: ഉണ്ടാകാം. പൊതുവെ ഈ ചികിത്സ സുരക്ഷിതമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും പല്ലിൽ ചെറിയ പുളിപ്പ്, ഭക്ഷണം കുടുങ്ങുന്ന അവസ്ഥ, വായ് നാറ്റം, സിമന്റ് ദുർബലമായാൽ ക്രൗൺ ലൂസ് ആകാം, ക്രൗൺ വെച്ച പല്ലിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള പല്ലുകളിൽ വേദന ഉണ്ടാകാം, ക്രൗൺ അല്ലെങ്കിൽ ബ്രിഡ്ജ് പൊട്ടാൻ സാധ്യതയുണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ഡെന്റിസ്റ്റിനെ സമീപിക്കാം.
2: ഇനിയിപ്പോ നമ്മള് ഇപ്പൊ ക്രൗൺ വെച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വെക്കണം എന്നുള്ളവരാണെങ്കിലും ചിന്തിക്കുന്നത് ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ പരിചരണം ഇതിന് കൊടുക്കണോ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു പരിചരണം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ?
3: ഉണ്ട്, പരിചരണം ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് ദിവസവും 2 നേരം ബ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചൂയിങ് ഗംസ്, സ്റ്റിക്കി ഫുഡുകളൊക്കെ കൂടുതൽ അവോയ്ഡ് ചെയ്യുക. ക്രമമായ ഇടവേളകൾ ഡെന്റിസ്റ്റിനെ കാണുക.
2: അതുപോലെ ഇപ്പം എത്ര വർഷം നിലനിൽക്കും? പലരും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ളതായിരിക്കും എത്ര നാൾ ഇത് നിൽക്കും എന്നുള്ളത്. ഇപ്പൊ ക്രൗൺ അല്ലെങ്കിൽ ബ്രിഡ്ജ് എത്ര വർഷം നിലനിൽക്കും?
3: ശരിയായ പരിചരണവും വായുശുചിത്വവും പാലിച്ചാൽ സാധാരണയായി 10 മുതൽ 15 വർഷം വരെ അല്ലെങ്കിൽ അതിലും കൂടുതൽ
2: നിലനിൽക്കും. നമ്മൾ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇത്രയും നേരം ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളുമായിട്ട് സംസാരിച്ചത് ഡോക്ടർ നീന മുൾവി സന്തോഷ്, ഹൗസ് സർജൻ, ഫിക്സഡ് പ്രോസ്റ്റഡോണ്ടിക്സ്. അതുപോലെ തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ധന്യ പി നമ്പൂതിരി, റീഡർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസ്റ്റഡോണ്ടിക്സ്, പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ്. ഇനിയിപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മളോട് ഡോക്ടർ നീന സംസാരിച്ചിരുന്നു. അപ്പൊ ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ, ഈ ഒരു ഫിക്സഡ് പ്രോസ്റ്റഡോണ്ടിക്സിന്റെ, അപ്പൊ അതെന്താണ്?
4: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിക്സഡ് പ്രോസ്റ്റഡോണ്ടിക് ചികിത്സകൾ നഷ്ടപ്പെട്ടതോ കേടായതോ ആയ പല്ലുകൾക്ക് പകരമായി സ്ഥിരവും വിശ്വാസയോഗ്യമായ പരിഹാരം നൽകുന്നതാണ്. ഇവ രോഗികൾക്ക് നല്ല ചവയ്ക്കാനുള്ള ശേഷിയും സൗന്ദര്യവും ആത്മവിശ്വാസവും തിരികെ നൽകുന്നു. ശരിയായ നിർദ്ദേശവും ചികിത്സയും ലഭിക്കാൻ ദന്ത ഡോക്ടറുടെ ഉപദേശം തേടുക വളരെ അത്യാവശ്യമാണ്. നല്ല ദന്താരോഗ്യം നല്ല ജീവനുള്ള അടിസ്ഥാനം തന്നെയാണ്.
2: താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇന്നത്തെ മെഡിടോക്ക് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Radio Macross 90.4 Time Check
3: 10 o'clock.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സർവദോഷ കല്ലുദോഷ തന്ത്രദോഷ കുട്ടിദോഷ റവദോഷ മല്ലുദോഷ തവിതുദോഷ മുളദോഷ കരദോഷ ബീജദോഷ കെമദോഷ കർമ്മദോഷ ഹോമദോഷ കൂട്ടദോഷ തമ്മിൽ കീമാദോഷ മൈദോഷ നാടദോഷ അടദോഷ പൊട്ടിദോഷ മീസുദോഷ പല്ലുദോഷ പേപ്പർദോഷ ഓലിദോഷ റോക്കറ്റ് ദോഷ പച്ചരിദോഷ കോതമ്പദോഷ തക്കാളിദോഷ ഹമ്മർദോഷ പുതിരദോഷ ഉപ്പുപുള്ളി നീരദോഷ ദോഷ
1: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുക.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ಹೃದಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದಾ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 12:00.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4. ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4500 രൂപയുടെ ആദ്യഘടുവായ 1500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
2: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ്
1: ആരംഭിച്ചിട്ടുണ്ട്. പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ഒ.ജെ. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി സി.പി. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിനുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും

0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവുനായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവുനായ്ക്കളെക്കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
0: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്കോഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ ഒരു ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
0: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ചമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എനുമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. 4 മുതൽ വീടുകൾ തുറന്നുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആത്മായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12 റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സർ കൊടുക്കാനുള്ളത്. അതെ, 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകിവരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനം ഉന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3-ാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് കൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
7: 1 o'clock.
8: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്,
5: സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടില് ഒരു പഞ്ചാബി സ്റ്റൈലില് പിടിച്ചാലോ? നമ്മളെപ്പോഴും കേരള സ്റ്റൈലില് പിടിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പൊ ഇന്നൊരു പഞ്ചാബി സ്റ്റൈലില് കടായി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോട്ടീൻ ഒരുപാട് തന്നെ നമ്മുടെ ചിക്കനിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമായിട്ട് മാറിക്കഴിഞ്ഞു ചിക്കൻ എന്ന് പറയുന്നത്. എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ കൂടാനും പാടില്ല. നാടൻ സ്റ്റൈൽ ഫ്രൈ, റോസ്റ്റ്, ഗ്രേവി, അതുപോലെ കോണ്ടിനെന്റൽ തുടങ്ങി പല രീതിയിലാണ് ഇന്ന് ചിക്കൻ തയ്യാറാക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പഞ്ചാബി സ്റ്റൈൽ കടായി ചിക്കൻ നൽകുന്നത്. ഇപ്പൊ പരമ്പരാഗതമായിട്ട് നമ്മള് ഇരുമ്പ് കടായിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കടായി ചിക്കൻ എന്ന പേര് ലഭിച്ചത്. തക്കാളി, സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം പ്രത്യേകമായിട്ട് വറുത്തുപിടിച്ച മല്ലിയും ജീരകവും കുരുമുളകും തുടങ്ങിയ മസാലകളും ഒക്കെ ചേർന്നിട്ടാണ് ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. കടായി ചിക്കന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കട്ടിയുള്ള മസാല ഗ്രേവിയും നല്ല സ്പൈസി ഫ്ലേവറും തന്നെയാണ്. ഇപ്പൊ നമ്മൾ റൊട്ടി, നാൻ, ചപ്പാത്തി, ജീര റൈസ് ഇതിനൊപ്പം വളരെ നന്നായിട്ട് ചേരുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ കടായി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പൊ റെസ്റ്റോറന്റുകളിലൊക്കെ ഒരുപാട് ജനപ്രിയമായിട്ടുള്ള ഈ വിഭവം നമുക്ക് വീട്ടിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇപ്പൊ രുചിയിലും മണത്തിലും വ്യത്യസ്തത തേടുന്ന ചിക്കൻ പ്രേമികൾക്ക് കടായി ചിക്കൻ ഒരു മികച്ച ഓപ്ഷനാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും സ്വാദുള്ള പഞ്ചാബി വിഭവങ്ങളിൽ ഒന്നാണിത്. അപ്പൊ റെസ്റ്റോറന്റ് സ്റ്റൈലില് വെറുതെ ഒന്നുമല്ല നമ്മൾ ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ചാബി കടായി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീട്ടിൽ തന്നെ റെസ്റ്റോറന്റ് ടേസ്റ്റ് വരുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുപോയി കഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവകൾ പറയാം. ആദ്യം ചിക്കൻ 1/2 kg, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, തൈര് 2 tablespoons, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും നമുക്ക് ചിക്കനിൽ ചേർത്തിട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് ആദ്യം പറഞ്ഞത്. ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, ഉപ്പ്. ഇനി കടായി മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 tablespoons മല്ലി, 1 teaspoon ജീരകം, 1/2 teaspoon കുരുമുളക്, 3/4 വറ്റൽമുളക്. ഒന്നും കൂടി പറയാം, കടായി മസാലയ്ക്ക് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക്. അടുത്തെന്ന് പറയുന്നത് ഗ്രേവിക്ക് വേണ്ടുന്ന ഐറ്റംസ് ആണ് എണ്ണ അല്ലെങ്കിൽ നെയ്യ് 3 tablespoons, സവാള 2 നീളത്തിൽ അരിഞ്ഞത്, തക്കാളി 3 അരച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tablespoon, 2 പച്ചമുളക്, ക്യാപ്സിക്കം അത് ഒരു ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കുക, അതുപോലെ കാശ്മീരി മുളക് പൊടി 1 teaspoon, ഗരം മസാല 1 teaspoon, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിന്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടോട്ടലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ചിക്കൻ പുരട്ടി വെക്കാനായിട്ടുള്ളത്, പിന്നെ കടായിക്ക് വേണ്ടിയിട്ടുള്ള മസാല, പിന്നെ ബാക്കിയുള്ളത് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എണ്ണ, സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ക്യാപ്സിക്കം, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മല്ലിയില. ആദ്യം നമ്മൾ കടായി മസാല തയ്യാറാക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക് ഇത്രയും എണ്ണയില്ലാതെ വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കുക. അതാണ് നമ്മളുടെ മെയിൻ പാർട്ട്. നമ്മളിതെല്ലാം പൊടിച്ചെടുക്കുകയാണ്. കടായി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക് ഇതെല്ലാം വറുത്ത് തന്നെ പൊടിച്ചെടുക്കുക. എണ്ണ ചേർക്കേണ്ട. ഇനി ചിക്കൻ നമ്മൾ കുറച്ച് സമയം വെക്കണം. അതിനകത്ത് ആ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് അതിന് വേണ്ടിയിട്ട് തൈരും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് ഒരു 30 minutes അതും നമ്മൾ മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഗ്രേവി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു കടായി എടുത്തിട്ട് അതിൽ എണ്ണ ചൂടാക്കിയിട്ട് സവാള ഫസ്റ്റ് നമ്മൾ വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വരും. ഇനി കാശ്മീരി മുളക് പൊടി, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടായി മസാല ഉണ്ടല്ലോ പൊടിച്ചു വെച്ചത്, അതും കൂടി ചേർക്കാം. എന്നിട്ട് ചിക്കൻ നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്, ചിക്കനും കൂടി ചേർത്തിട്ട് വേവിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചൊരു 15 മുതൽ 20 minutes വേവിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഇനി ലാസ്റ്റ് ക്യാപ്സിക്കൻ ചേർത്ത് ഒരു 3-4 minutes മാത്രം വേവിക്കുക. ഗരം മസാലയും മല്ലിയിലയും ചേർത്തിട്ട് തീയങ്ങ ഓഫ് ചെയ്തേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു കടായി ചിക്കന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ സാധാരണ ചിക്കൻ വെക്കുന്ന പോലെ, പക്ഷെ കടായി മസാലയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലില് അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കടായി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ് റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ശമയം.

നല്ല ഉള്ളുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുണ്ടാവില്ലല്ലേ. നല്ല തിക്കുള്ള മുടിയാണെങ്കിലും നമുക്ക് ഏത് തരം ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉള്ളുള്ള മുടി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനി ആ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി വെക്കണ്ട. നിങ്ങൾക്ക് പറ്റിയൊരു സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർജി അപർണ. ഈ ആരോഗ്യമില്ലാത്ത മുടികൾ കൊഴിഞ്ഞു പോയിട്ട് വരുന്ന ചെറിയ മുടികളുണ്ടല്ലോ, അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതാണ് മുടിക്ക് ഉള്ളുണ്ടാകാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇതിനായിട്ട് എന്ത് ചെയ്യാം എന്ന് നോക്കുമ്പോൾ, നമ്മുടെയൊക്കെ തൊടിയിൽ കാണുന്നതാണ് പേരമരം. പേരമരത്തിന്റെ തളിരിലയില്ലേ, അതാണ് നമുക്ക് ഇന്ന് വേണ്ടത്. അതാണ് നമ്മുടെ മെയിൻ താരം. അപ്പോ നല്ല തളിരില നോക്കി പറിച്ചെടുക്കുക, ഇത് വൃത്തിയായിട്ട് കഴുകി മാറ്റിവെക്കുക. ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ചിരി നനക്കീരുള്ള പരിപാടിയാണ് എങ്കിലും ട്രൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോ നമ്മുടെ പേരില നല്ല വൃത്തിക്ക് അരച്ചെടുക്കുക. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോ വെളിച്ചെണ്ണയൊക്കെ ഉരുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നാടൻ വെളിച്ചെണ്ണ മേടിച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വട്ടം ചെയ്താൽ മതി. എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. അതിനും നമുക്ക് വേണ്ടത് പേരലയാണ്. നല്ല തളിരില എടുക്കുക, ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു രണ്ട് മൂന്ന് തണ്ട് പേരല, അതായത് തളിരില ഇടണം കേട്ടോ. ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് വറ്റി വറ്റി ഒരു അര ഗ്ലാസ് വെള്ളമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കണം, ഒരുപാട് തീ കൂട്ടി വെച്ച് തിളപ്പിക്കരുത്. ചെറു തീയിൽ വെച്ച് ആ ഒരു പേരയിലയുടെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് എത്തുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇടക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന രണ്ട് സൂത്രപ്പണിയാണ് ഞാനൊന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന എല്ലാ പാട്ടുകളും തന്നെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ അഭിനയിച്ച മൂവിയിലെ പാട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ദോസ്ത് എന്ന മൂവിയിലെ കിളിപ്പെണ്ണ എന്ന സോങ് ആണ്. എസ് രമേശൻ നായരാണ് കേട്ടോ ഈ പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് വിദ്യാജിയും ദാസേട്ടനും ചിത്രജിജിയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയത്. അപ്പോ കാവ്യ മാധവൻ, കുഞ്ചാക്കോ ബോബൻ, ദിലീപേട്ടൻ എന്നിവരുടെ കൂട്ടുകെട്ടിൽ വന്ന ഈ ചിത്രത്തിലെ അടിപൊളി സോങ് ആയ കിളിപ്പെണ്ണ എന്ന സോങ് കേൾക്കാം ഗ്രാമഫോണിൽ ആദ്യം.

ദിലീപ് ഏട്ടന്റെ ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെ ആയിട്ട് ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് 1998 പുറത്തിറങ്ങിയ കൈക്കടന്ന നിലാവ് എന്ന ചിത്രത്തിലെ കാവേരി തീരത്തെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. കമലാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ദിലീപ് ഏട്ടൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന കമൽ സാറിന്റെ ഒപ്പം ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, കൈതപ്രം മ്യൂസിക് ഒരുക്കി, ചിത്രശേഷി പാടിയ ആ മനോഹരമായ പാട്ടുകൾക്ക് അടുത്തതായി

ദിലീപേട്ടന്റെ ചിത്രങ്ങളിലെ പാട്ടുകൾ തെരഞ്ഞെടുക്കുമ്പോൾ മാറ്റി നിർത്താൻ പറ്റാത്തൊരു പാട്ടാണ് മഴത്തുള്ളി കിലുകവെന്ന 2002 പുറത്തിറങ്ങിയ ചിത്രത്തിലെ തേരിറങ്ങു മുകിലെ എന്ന സോങ്. നമ്മളിൽ മിക്കവരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്ലേ ചെയ്യുന്ന ഒരു പാട്ടായിരിക്കുമല്ലേ ഇത്. അപ്പോ ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് എസ് രമേശൻ നായരാണ് കേട്ടോ. സുരേഷ് പീറ്ററാണ് ഈണം പകർന്നിരിക്കുന്നത്. പി ജയചന്ദ്രനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കാവ്യ മാധവൻ ദിലീപ് കോമ്പിനേഷനിൽ വന്ന മൂവിയായിരുന്നു മിഴിരണ്ടിലും. അന്ധവിശ്വാസം മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് നമ്മളെ കാണിച്ചു തന്നൊരു ചിത്രം കൂടിയായിരുന്നു ഇത്. 2003 കേട്ടോ ഈ ഒരു ചിത്രം റിലീസ് ചെയ്തത്. ഈ മൂവിയിലെ ഒരു റൊമാൻറിക് സോങ് ആയ ഓമനെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മളിനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ഈ പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം രവീന്ദ്രൻ മാഷും ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നതും. അപ്പോ കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

1994 ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ചിത്രമാണ് സല്ലാപം. ഈ ചിത്രത്തിലെ ചന്ദന ചോലയിൽ മുങ്ങി നീരാടി എന്ന് തുടങ്ങുന്ന സോങ് ഇന്നും നമ്മളുടെ പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരിക്കും അല്ലേ. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഈ ഒരു പാട്ടുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയത് ആരാണെന്നറിയണ്ടേ? കൈതപ്രമാണ് കേട്ടോ. ജോൺസൺ മാഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ദാസേട്ടൻ പാടിയ ആ മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിലൂടെ.

ഒരു ഗ്രാമവും അവിടുത്തെ കുടിവെള്ള പ്രശ്നവും അവിടുത്തെ പ്രശ്നം തീർക്കാനെത്തുന്ന പ്രേമചന്ദ്രൻ എന്ന ദിലീപേട്ടന്റെ കഥാപാത്രവും മലയാളികൾക്ക് അത്ര വേഗം മറക്കാൻ സാധിക്കില്ലല്ലേ. ദിലീപേട്ടൻ, ശാലിനി, അശോകൻ, നെടുമുടി വേണു, കുതിരവട്ടം പപ്പു എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സുന്ദരകില്ലാടി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. പാട്ട് ഏതാണെന്ന് അറിയണ്ടേ? നാടോടി തെയ്യവും എന്ന് തുടങ്ങുന്ന സോങ്. അപ്പോ ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ബിജു തിരുമലയാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ഔസേപ്പ് ബച്ചൻ സാറും ദാസേട്ടനും സുജാത ശേഷിയും ചേർന്ന് പാടിയ ആ ഒരു മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാം ഫോണിൽ ഇനി അടുത്തതായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ദിലീപേട്ടന്റെ ചിത്രങ്ങളിലെ മനോഹരമായ പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മുടെ പ്രോഗ്രാമിന്റെ പേരായ ഗ്രാമഫോൺ എന്ന പേരിൽ ദിലീപേട്ടന്റെ ഒരു മൂവി ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. അപ്പോ ആ ഒരു ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ദിലീപേട്ടൻ, മീര ജാസ്മിൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളൊരുക്കി വിദ്യാജി സംഗീതം പകർന്ന് ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ നിനക്കെന്റെ മനസ്സിലെ എന്ന് തുടങ്ങുന്ന സോങ്ങാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ദാ വരുന്ന പാട്ട്.

2002 ദിലീപേട്ടൻ, മന്യ, നിഷാൻ സാഗർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വെള്ളിത്തിരയിലെത്തിയ ചിത്രമായിരുന്നു ജോക്കർ. ലോഹിതദാസ് ആണ് കേട്ടോ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. പാട്ട് ഏതാണെന്നറിയണ്ടേ? ചെമ്മാനം പൂത്തെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. മോഹൻ സിദ്ധാരയുടെ മ്യൂസിക്കിൽ ദാസേട്ടനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

ദിലീപേട്ടൻ നവ്യ നായർ കോമ്പിനേഷനിൽ വന്ന ഒരു റൊമാന്റിക് ചിത്രമായിരുന്നു ഇഷ്ടം. 2001 കേട്ടോ ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നത്. ഈ ചിത്രത്തിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന സോങ്ങാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത് കേട്ടോ. സിബി മലയിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കേൾക്കാൻ പോകുന്ന പാട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മോഹൻ സിത്താരയാണ് കേട്ടോ. വരികൾ കൈതപ്രത്തിന്റെയും ദാസേട്ടൻ പാടിയ ആ മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
3: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഹോട്ടൽസ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം. റേഡിയോ മെക്ഫാസ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ കോംപ്രഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ അഥവാ സമഗ്ര ന്യൂറോ പുനരധിവാസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഒരു വിഷയം നമ്മളോട് സംസാരിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡും കൺസൾട്ടന്റ് ഫിസിയാട്ടിസ്റ്റ് കൂടിയായ ഡോക്ടർ ജിമ്മി ജോസ് ആണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം മെഡി ടോക്കിലേക്ക്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. കോംപ്രഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ സമഗ്ര ന്യൂറോ പുനരധിവാസം അല്ലേ, അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എന്താണ് ഡോക്ടർ ഇത്?
2: കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഹാബ് ടീം ഉണ്ടാവും. ആ ടീം ഇസ് ലെഡ് ബൈ ദ ഫിസിയാട്രിസ്റ്റ് അല്ലെങ്കിൽ റീഹാബ് ഫിസിഷ്യൻ. അപ്പൊ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. ഈ ടീമിൽ റീഹാബിലിറ്റേഷൻ നേഴ്സ് ഉണ്ടാവും, ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ടാവും, ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആൻഡ് സ്വാലോ തെറപ്പിസ്റ്റ്, ഒക്യുപേഷൻ ഓർത്തോട്ടിക്സ് ആൻഡ് പ്രോസ്തറ്റിസ്റ്റ്, മെഡിക്കോ സോഷ്യൽ വർക്കർ ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സർവീസിന് പറയുന്നതാണ് കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ.
1: ഡോക്ടർ, കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷനിലൂടെ ഏതൊക്കെ കണ്ടീഷൻസിനാണ് നമുക്ക് ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്?
2: കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷനിലൂടെ ബെനിഫിറ്റ്സ് ലഭിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ പക്ഷാഘാതം, പിന്നെ വരുന്നത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി. ഈ കാലഘട്ടത്തിൽ കുറെ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ കൂടി വരുന്ന കാലമാണ്. അപ്പൊ റോഡ് ട്രാഫിക് ആക്സിഡൻസിലൂടെ ഹെഡ് ഇഞ്ചുറി വരുന്നവർക്ക്, അത് കാരണം കോമയിൽ പോകുന്നവർ അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകുന്നവർക്കൊക്കെയാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ആവശ്യം വരിക. അതേപോലെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആക്സിഡൻസ് കാരണം അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീണിട്ട് കാലിൻ്റെയും കൈൻ്റെയും ഒക്കെ പവേഴ്സ് കുറഞ്ഞു പോവുക, അങ്ങനത്തെ ഒരു കണ്ടീഷൻസിലൊക്കെയാണ് കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ആവശ്യം വരും.
1: ആവശ്യം വരുന്നത് അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇത് ഈ ഒരു സേവനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ?
2: ഈ ഒരു സേവനം കൊണ്ട് പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ടീമിന്റെ ലീഡറാണ് ഒരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഫിസിയാട്രിസ്റ്റ്. അപ്പം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും. ഓരോ പേഷ്യന്റിനെയും അസസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഗോൾ സെറ്റ് ചെയ്തിട്ട് മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ കൂടെ ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കും. ആ ഗോൾസ് അച്ചീവ് ചെയ്ത് അവരുടെ ഇൻഡിപെൻഡൻസ് ലെവലും ഫങ്ഷനിങ്ങും ഇംപ്രൂവ് ചെയ്ത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ഇൻഡിപെൻഡൻസിന്റെ ലെവൽ ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കും.
1: ഡോക്ടർ പറഞ്ഞിരുന്നു ആക്സിഡൻസ്, ഇത് നമ്മൾ കൂടുതലും അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടോ? റോഡ് അപകടങ്ങൾ എന്നുള്ളത് ഉണ്ടോ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടോ?
2: യെസ്, അപകടങ്ങൾ കൂടുതലും ഇപ്പൊ കണ്ടുവരുന്നത് റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. കാരണം വണ്ടികളുടെ എണ്ണം കൂടി വരുന്നു, അവിടുത്തെ റോഡിന്റെ സൗകര്യങ്ങൾ നമുക്ക് അതനുസരിച്ച് വരുന്നില്ല. പെഡസ്ട്രിയൻസ് ആണെങ്കിലും നടന്നു പോകാനുള്ള പേവ്മെന്റ്സോ ഫുട്പാത്സോ ഇല്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്കിപ്പം കേരളത്തിൽ കണ്ടുവരുന്ന റോഡ് ട്രാഫിക് അപകടങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുവാണ്. സോ ദാറ്റ് ഇസ് വൈ വി നീഡ് ടു ഇൻക്രീസ് ദിസ് സർവീസസ്.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഇതുപോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റും ഒപ്പം ചെന്നൈ ഫ്രീഡം ട്രസ്റ്റുമായിട്ട് ചേർന്ന് ഭിന്നശേഷിയുള്ളവർക്കായി ഒരു സൗജന്യ പുനരധിവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ കൂടി ഒന്ന് പറയാമോ?
2: നമ്മള് ഇത് ഈ ക്യാമ്പ് നമ്മൾ രണ്ടു പ്രാവശ്യം നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ക്യാമ്പ് വി വിൽ ബി പ്ലാനിങ് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ്. ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. രജിസ്ട്രേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നവർക്കേ നമ്മൾ ഈ സേവനം ഫ്രീ ആയിട്ട് കൊടുക്കത്തുള്ളൂ. രജിസ്റ്റർ ചെയ്ത് വരുന്നവർക്ക് റീഹാബിലിറ്റേഷൻ ഫിസിഷ്യന്റെ കൺസൾട്ടേഷനും ട്രീറ്റ്മെന്റ് അഡ്വൈസും ഫ്രീ ആയിട്ട് കൊടുക്കും. അതിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ലിംബ്സ് അല്ലെങ്കിൽ കാല് കൈവെപ്പുകൾ കാല് വെപ്പുകൈ, അതേപോലെ വീൽ ചെയർസ്, വോക്കേഴ്സ്, നടക്കാൻ വയ്യാത്തവർക്ക്, അത് അവരുടെ അസസ്മെന്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്.
1: ഇപ്പൊ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇത്ര ആളുകൾ മാത്രമാകും, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ?
2: എത്ര പേര് വന്നാലും നമുക്ക് സഹായിക്കാൻ പറ്റും. അവര് പക്ഷെ രജിസ്റ്റർ മുൻകൂറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം
1: വരാനായിട്ട്. ഡോക്ടർ, അതുപോലെ ഒരു ഏജ് ഉണ്ടോ, പ്രത്യേക ഏജ് ഉണ്ടോ നമുക്ക്?
2: ഇല്ല, പി എം ആറിൽ അല്ലെങ്കിൽ റീഹാബ് മെഡിസിനിൽ നമ്മള് കുട്ടികളെ തൊട്ട് പ്രായമുള്ളവരെ വരെ നോക്കുന്നതാണ്. അങ്ങനെ ഒരു
1: ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ ഓക്കെ. അപ്പം ഡോക്ടർ, ഞാൻ എന്തായാലും നമ്മുടെ ശ്രോതാക്കളുടെ അറിവിലേക്ക് ആ ബുക്കിംഗ് നമ്പറും കൂടി ഒന്ന് പറയുകയാണ്. ഈ ഒരു ക്യാമ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുക. ബുക്കിംഗ് നമ്പർ ഇതാണ്, 9072525107. 9072525107. ഡോക്ടർ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സേവനം പേഷ്യൻസിന് ലഭിക്കാതെ പോകുന്നത്?
2: ഇന്ത്യയില് ഈ പുനരധിവാസ ചികിത്സ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് നോളജ്, നമുക്ക് ആൾക്കാർക്ക് ഇത് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സേവനം ഉള്ളതായിട്ട്. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഇടയിലാണേലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇടയിലാണേലും ഇങ്ങനത്തെ ഒരു സേവനം അത് നമ്മുടെ ഈ യു ജി ട്രെയിനിങ്ങിൽ തന്നെ ഇപ്പോ ആണ് ഇത് ഒരു ഘട്ടമായിട്ട് വരുന്നത്. കാരണം ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. അതല്ലാതെ ഇപ്പം ഈ ഒരു ഹെഡ് ഇഞ്ചുറി വന്നു അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു, ഒരു അക്യൂട്ട് കെയർ ട്രീറ്റ്മെന്റിലാണ് ആൾക്കാരുടെ ശ്രദ്ധ. അപ്പൊ ഐ സി യുലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ടൈമില് കയ്യിൽ നിന്ന് കുറെ പൈസ ചെലവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ആ ഒരു അക്യൂട്ട് കെയർ കഴിയുമ്പോൾ ആളുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ്. പിന്നെ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കണ്ടുവരുന്ന ഓൾഡ് ഏജ്, നമ്മുടെ അച്ഛനമ്മമാർക്ക് കൂടെ നിൽക്കാനായിട്ടുള്ള ആൾക്കാർ, കെയർ ടേക്കേഴ്സ് ഇല്ല. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നെങ്കിൽ വെളിയിലായിരിക്കും അല്ലെങ്കിൽ തിരക്കായിരിക്കും. അത് കാരണം കൂടെ നിന്ന് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ഭയങ്കര
1: ഇമ്പോർട്ടന്റ് ആണ്.
2: അത് കിട്ടാത്തതും ഒരു മേജർ ചാലഞ്ച് ആണ്.
1: ഓക്കെ ഡോക്ടർ, അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മള് ഇപ്പൊ ബുക്ക് ചെയ്ത് ഇപ്പൊ അവിടെ വരിക, ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കരുതണം?
2: ക്യാമ്പിന് വരുന്നവര് ഈ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ID പ്രൂഫ്, ആധാർ കാർഡ് കൊണ്ടുവരിക, മുമ്പ് കാണിച്ചിരുന്ന ഡോക്ടേഴ്സിന്റെ വല്ല ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ട്, ഡിസ്ചാർജ് സമ്മറി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കയ്യിൽ
1: കരുതണം.
2: എക്സ്റേ, എം ആർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കയ്യിൽ കരുതണം.
1: ഓക്കെ, നമ്മളപ്പോ ആ ഒരു ടൈമിൽ വന്നിട്ട് ഡീറ്റെയിൽ ഒരു ചെക്കപ്പ് ഒന്നുകൂടി നടത്തും അല്ലേ?
2: ഡെഫിനറ്റ്ലി. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ടൈം കൊടുക്കും. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് പരിശോധിച്ചിട്ട് അവരുടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാമ്പില് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും.
1: ഓക്കെ, അപ്പൊ നമ്മൾ ഈ വരുന്ന ക്യാമ്പില് ജസ്റ്റ് അവരെ
2: നമുക്ക്, കാരണം ആർട്ടിഫിഷ്യൽ ലിംബ് ഉണ്ടാക്കണേ നമുക്ക് ഇൻസ്റ്റന്റ്
1: ആയിട്ട്
2: മെഷർമെന്റ് എടുത്ത് അളവെടുത്ത് വേണം ഓരോരുത്തർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ല, എല്ലാവർക്കും അവരവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് ആവശ്യമുള്ളത് എന്താണ് നെസസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും.
1: അപ്പൊ ഇഞ്ചുറീസ് ഒക്കെ വരുന്നവർ അങ്ങനെയാണെങ്കിലോ? ഇപ്പം നമ്മൾ വീൽ ചെയർ, വോക്കർ അതല്ലാതെ വരുന്ന നമുക്കിപ്പം സർജറി പോലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? അതും അധികം താമസിക്കാതെ തന്നെ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ലേ?
2: സർജറീസ് ആവശ്യമുള്ളവരാണെങ്കിൽ അത് സർജറി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഓർത്തോയിലോ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്ത് വിടും.
1: അങ്ങനെയാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ ക്യാമ്പ് ഒരു വർഷം കൂടുമ്പോഴാണ് അല്ലേ?
2: ഇവിടെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 4 years ആയി. എല്ലാ വർഷവും ട്രൈ ആ ബെസ്റ്റ് ടു കീപ്പ്.
1: ഓക്കെ ഓക്കെ ഡോക്ടർ, അതുപോലെ പി എം ആർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാമോ?
2: അമൃത, നമുക്ക് പി എം ആർ ഡിപ്പാർട്ട്മെന്റിൽ ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ അല്ലാതെ നമുക്കൊരു പെയിൻ ക്ലിനിക് ഉണ്ട്. പെയിൻ എന്ന് പറയുമ്പം വേദന, വിട്ടുമാറാത്ത വേദനകൾ അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. ഫോർ എക്സാമ്പിൾ കഴുത്ത് വേദന, നടുവേദന, തോളുവേദന, മുട്ടുവേദന, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം വേദന അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പം ഇവർക്ക് നമ്മൾ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ ഉള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് വേദന മാറ്റിക്കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇന്റർവെൻഷനൽ പെയിൻ മാനേജ്മെന്റ് ഉണ്ട്. ഇതും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള മാനേജ്മെന്റ് ആയിരിക്കും. നമുക്കൊരു ടീം ഓഫ് പ്രൊഫഷണൽസ് ഉണ്ടാവും. അതിൽ നമ്മളൊരു ഇന്റർവെൻഷനൽ പെയിൻ ഫിസിഷ്യൻ ആണ് നമ്മളെല്ലാവരും, ഈ പി എം ആർ ഡോക്ടേഴ്സ് അല്ലെ റീഹാബ് ഫിസിഷ്യൻസ്. അപ്പം വി ആർ ഏബിൾ ടു മാനേജ് ഓൾ ദിസ് ക്രോണിക് പെയിൻ. അപ്പം പെയിൻ മാനേജ്മെന്റ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്.
1: ഓക്കെ ഡോക്ടർ, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളോടാണെങ്കിലും പറയാനുള്ളത് ഇത്രയാണ് അല്ലേ. ഭിന്നശേഷിക്കാരായിട്ടുള്ള നിങ്ങളുടെ അറിവിലുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പ് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഡോക്ടറിന് എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് വീടിനടുത്തോ അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് കാരണം ബെഡ് റിഡൻ ആയിട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ വേറെ, ഇത് ന്യൂറോ റീഹാബിലിറ്റേഷന്റെ ടോപ്പിക് ആയതുകൊണ്ടാണ് ഈ ഒരു, അല്ലെങ്കിൽ പാർക്കിൻസോണിസം, വേഴ്സണിങ് പാർക്കിൻസോണിസം കാരണം മൊബിലിറ്റീനെ എഫക്ട് ചെയ്ത് നടക്കാൻ വയ്യ, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ, സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം ബുദ്ധിമുട്ടുന്നവര്, ഹെഡ് ഇഞ്ചുറി കാരണം ബുദ്ധിമുട്ടുന്നവര്, ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫിസിയാട്രിസ്റ്റിനെ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യനെ ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ടൊന്ന് പ്രേരിപ്പിക്കുക.
1: ഓക്കെ ഡോക്ടർ. ഒപ്പം തന്നെ നമ്മളെ കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതൊരു പ്രയോജനം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഡോക്ടർ. റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് കോംപ്രഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ അഥവാ സമഗ്ര ന്യൂറോ പുനരധിവാസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡും കൺസൾട്ടന്റ് ഫിസിയാട്ടിസ്റ്റ് കൂടിയായ ഡോക്ടർ ജിമ്മി ജോസ് ആണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: പഴയതു മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ്.

0: ഹോസ്പിറ്റൽസ് തിരുവല്ല, മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Radio Macross 90.4 Time Check.
3: 3 o'clock.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീശക്തിയിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് മകൾക്ക് വേണ്ടി പുരുഷനായി ജീവിച്ച ഒരമ്മയെ കുറിച്ചാണ്. 37 വർഷത്തോളം തമിഴ്നാട്ടിലെ ഗ്രാമത്തിലുള്ളവർക്ക് അദ്ദേഹം വെറുമൊരു മുത്തുമാസ്റ്റർ മാത്രമായിരുന്നു. വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച് ചുണ്ടിൽ കത്തുന്ന ബീഡിയുമായി വയലിൽ കഠിനാധ്വാനം ചെയ്യുന്ന ശാന്തനായ ഒരു മനുഷ്യൻ. അവിടെ ഗ്രാമത്തിലുള്ളവർ അദ്ദേഹത്തെ ആദരവോടെ അണ്ണാച്ചി, അതായത് നമ്മളിവിടെ ചേട്ട എന്ന് വിളിക്കുന്ന രീതിയിൽ അങ്ങനെ വിളിച്ചു പോരുന്നു. എന്നാൽ ആ വെളുത്ത വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന രഹസ്യം ലോകമറിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ അത്ഭുതപ്പെട്ടു. കാരണം ഈ പറഞ്ഞ മുത്തുമാസ്റ്റർ ശരിക്കും ഒരു പുരുഷനായിരുന്നില്ല. സ്വന്തം മകളെ സുരക്ഷിതമായി വളർത്താൻ വേണ്ടി പുരുഷന്റെ വേഷം കെട്ടിയ പെച്ചിയമ്മാൾ എന്ന സ്ത്രീയായിരുന്നു. ഒരു പുരുഷന്റെ വേഷം കെട്ടാനുള്ള തീരുമാനം തന്റെ മകൾക്ക് സുരക്ഷിതത്വവും തനിക്ക് ജീവിക്കാനുള്ള ശക്തിയും നൽകിയെന്നാണ് ഈ 70-കാരി പറയുന്നത്. അപ്പൊ ഇന്നത്തെ സ്ത്രീശക്തിയിൽ പെച്ചിയമ്മാൾ എങ്ങനെ പുരുഷവേഷം കിട്ടി, അല്ലെങ്കിൽ എന്തിനു വേണ്ടി കെട്ടി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് 20-ാം വയസ്സിലായിരുന്നു ഞാൻ ഈ പറഞ്ഞ പെച്ചിയമ്മാളിന്റെയും ശിവ എന്ന ആളുടെയും വിവാഹം. പക്ഷേ വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് 15 ദിവസങ്ങൾ മാത്രമായപ്പോൾ ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം പെച്ചിയമ്മാളിന്റെ ഭർത്താവ് ശിവയെ കവർന്നു. ആ വിയോഗത്തിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന വിവരം പെച്ചിയമ്മാൾ അറിയുന്നത്. മകൾക്ക് ജന്മം നൽകിയ ശേഷം അവൾ തൂത്തുക്കുടിയിലെ ഒരു ചാർക്കോൾ, അതായത് കരിയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. അവിടെ വെച്ച് ജീവിതം അങ്ങേയറ്റം ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും മകൾക്ക് വേണ്ടി അവർ കഠിനമായിട്ട് അധ്വാനിച്ചു. എന്നാൽ ഫാക്ടറിയിലേക്കുള്ള വഴിയിൽ വെച്ചുണ്ടായിട്ടുള്ള ഒരു സംഭവം, അതാണ് അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചത്. ഒരു വൈകുന്നേരം ഫാക്ടറിയിലേക്ക് നടന്നു പോവുകയായിരുന്ന പെച്ചിയമ്മാളിനെ ഒരു ട്രക്ക് ഡ്രൈവർ തടഞ്ഞു നിർത്തുകയും ബലമായി വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെയോ കുതിറി ഓടിയാണ് നമ്മുടെ പെച്ചിയമ്മാള് രക്ഷപ്പെട്ടത്. പക്ഷെ ആ രാത്രി ഫാക്ടറിയിലെ ഷിഫ്റ്റ് ജോലിക്കിടയിലും അവളുടെ മനസ്സ് ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഒരൊറ്റപ്പെട്ട സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ സമയത്ത് പെച്ചിയമ്മാളും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവരെടുത്തത് തന്റെ ജീവിതത്തിലെ ഏറ്റവും ധീരവും അസാധാരണവുമായ തീരുമാനമായിരുന്നു. നേരെ പോയി ഒരു പുരുഷന്റെ ഷർട്ടും മുണ്ടും വാങ്ങി തിരുച്ചെണ്ടൂരിലേക്ക് വണ്ടി കയറി. അവിടെ വെച്ച് തന്റെ നീണ്ട മുടി പൂർണ്ണമായും മൊട്ടയടിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ അവസാനമായി ഒരിക്കൽ കൂടി ക്ഷേത്രത്തിൽ തൊഴുതു. പുറത്തേക്കിറങ്ങിയത് പുരുഷന്റെ വസ്ത്രം ധരിച്ചായിരുന്നു. പെച്ചിയമ്മാളിന്റെ അവസാനം എന്ന് പറയുന്നത് അവിടെയായിരുന്നു. അതായത് പെച്ചിയമ്മാൾ എന്ന സ്ത്രീയുടെ അവസാനം അന്ന് അവിടെ കഴിഞ്ഞു. പിന്നീട് പെച്ചിയമ്മാൾ തന്റെ മകൾക്ക് വേണ്ടി പുരുഷനായിട്ട് ജീവിച്ചു. പിന്നീട് അവര് മുത്തുവായി മാറി. അതിനുശേഷം തൂത്തുക്കുടിയിലെ ഒരു ഭക്ഷണശാലയിൽ പാചക ജോലി നോക്കുന്നതിനിടയിലാണ് ആളുകൾ ബഹുമാനത്തോടെ മുത്തുമാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. കാലക്രമേണ ആ പേര് അവളുടെ ശാശ്വതമായിട്ടുള്ള ഒരു അടയാളമായിട്ട് മാറുകയും ചെയ്തു. തിരുച്ചെണ്ടൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും പോകാറുണ്ടെങ്കിലും പുരുഷന്മാർ ഷർട്ടൂരി വേണമല്ലോ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കാനായിട്ട്. ആ ആചാരം ഉള്ളതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാറില്ല. ആളുകൾക്ക് മുന്നിൽ തന്റെ പുരുഷത്വം കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബീഡി വലിക്കുന്ന ശീലവും തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ശ്രദ്ധ ഒഴിവാക്കാൻ ഇത് സഹായിച്ചു. ഒരിക്കലും രാത്രി വൈകി വരുമ്പോൾ മദ്യപിച്ച ഒരാൾ മുന്നിൽ പെട്ടു. പെട്ടെന്ന് ബീഡി കത്തിച്ചതും അയാൾ ഭയത്തോടെ സഹോദര എന്ന് വിളിച്ച് വഴിമാറിപ്പോയതുമായിട്ടുള്ള ഒരു അനുഭവവും നമ്മുടെ പെച്ചിയമ്മാളിനുണ്ടായിട്ടുണ്ട്. പുരുഷവേഷം ഒരു പരിധിവരെ സുരക്ഷിതത്വം നൽകിയെങ്കിലും അതോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പെച്ചിയമ്മാൾ നേരിട്ടിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ശാരീരിക അവസ്ഥകൾ, പ്രത്യേകിച്ച് ആർത്തവ ചക്രങ്ങൾ, മറ്റാരും അറിയാതെ ഇതൊക്കെ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുന്നതിനിടയിലും ഈ അസ്വസ്ഥതകളെല്ലാം മറച്ചു വെക്കാനായിട്ട് അവർ മരുന്നുകളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. കഠിനമായ ജീവിത സാഹചര്യങ്ങൾ കാരണം 40 തന്നെ പെച്ചിയമ്മാളന് ആർത്തവവിരാമം സംഭവിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മുത്തു തന്റെ മകളോടൊപ്പം കാട്ടുനീക്കമ്പട്ടി എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറി. അവിടെ അവരെ ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ ഭൂതകാലം അപ്പോഴും ഒരു രഹസ്യമായിട്ട് തുടർന്നു വരികയായിരുന്നു. ഒരു കർഷക തൊഴിലാളിയായി മുത്തു അവിടെ കഠിനാധ്വാനം ചെയ്തു. മകളുടെ പേര് ഷൺമുഖ സുന്ദരി എന്നാണ്. ശരിക്കും മകൾക്ക് പോലും തന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അമ്മയാണെന്ന സത്യം 7 മനസ്സിലാകുന്നത്. അതുവരെ മറ്റൊരു അമ്മയാണ് തന്റെ അമ്മ എന്നായിരുന്നു ആ കുട്ടി കരുതിയിരുന്നത്. എങ്കിലും ഗ്രാമത്തിന് മുന്നിൽ അവൾ തന്റെ അമ്മയെ മുത്തുമാസ്റ്റർ എന്ന് തന്നെയാണ് വിളിച്ചു പോന്നതും. ഇന്ന് മകള് ഷൺമുഖ സുന്ദരി വളർന്നു, വിവാഹിതയായി, സ്വന്തമായിട്ട് ഒരു പലചരക്ക് കടയൊക്കെ തുടങ്ങി സാമ്പത്തികമായി സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു. തന്റെ അമ്മ അസാധാരണമാം വിധം ശക്തയായ സ്ത്രീയാണെന്ന് മകള് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മകൾ സുരക്ഷിതയായിട്ടും പെച്ചിയമ്മാൾ തന്റെ സ്ത്രീരൂപത്തിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തില് തനിക്ക് ധൈര്യവും അതിജീവനവും നൽകിയത് ഈ പറഞ്ഞിട്ടുള്ള ആൺവേഷമായിരുന്നു. അതിജീവനത്തിനായി ആരംഭിച്ച ആ വേഷം ഒടുവിൽ അവരുടെ ജീവിതം തന്നെയായി മാറി. ശേഷിക്കുന്ന ജീവിതവും മുത്തുവായി തന്നെ ജീവിച്ചു തീർക്കാനാണ് പെച്ചിയമ്മാളന്റെ തീരുമാനം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും കഥകളിലൂടെയും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സിനിമകളിൽ മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത്, ജീവിതത്തിൽ എങ്ങനെയുള്ള എന്തൊക്കെ അഭിനയിച്ചാലാണ് നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് തെളിയിച്ചു തരികയാണ് പെച്ചിയമ്മാളിനെ പോലുള്ള ആൾക്കാര്. ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു കുട്ടിയായിട്ട് താമസിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഗ്രാമങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവിടെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം അത്രത്തോളം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ആ സമയത്ത് അതൊരുപാടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ആൺവേഷം എപ്പോഴും തന്റെ മകൾക്കും തനിക്കും സുരക്ഷിതത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പെച്ചിയമ്മാള് ആൺവേഷം കെട്ടാനായിട്ട് തീരുമാനിച്ചതും. പക്ഷെ ഒരു അമ്മ മകൾക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ പെച്ചിയമ്മാൾ എന്ന് പറയുന്നത് ഒരു അസാധാരണയായ ഒരു സ്ത്രീയാണെന്ന് തന്നെ നമുക്ക് പറയാം. അവരിപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞു, എല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടും ആ പുരുഷവേഷം ഉപേക്ഷിക്കാത്തത് തനിക്ക് എപ്പോഴും ഏറ്റവും ഒരു ആപത്ത് വന്ന സമയത്ത് തന്നെ രക്ഷിച്ചത് ആ വേഷമായിരുന്നു. അതുകൊണ്ടാണ് പെച്ചിയമ്മാൾ ഇപ്പോഴും ഒരു പുരുഷവേഷധാരിയായിട്ട് തന്നെ തുടരുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. കാരണം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തെ ഏതൊക്കെ രീതിയിൽ നേരിടാന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ നേരിട്ട് മറികടക്കാം എന്നൊക്കെ ആലോചിച്ച് അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്ന ഇതുപോലെയുള്ള സ്ത്രീകൾ തന്നെയാണല്ലേ ഒരു കരുത്തെന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കേട്ടത് പെച്ചിയമ്മാളിനെ കുറിച്ചാണ്. വീണ്ടും നമുക്ക് മറ്റൊരു പെൺകരുത്തുമായി കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
5: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
6: 4 o'clock.

0: ரேடி மேக்ஃபாஸ்ட் 90.4 எஃப்எம்
1: ഹലോ, ഹായ്, നമസ്കാരം നമസ്കാരം, ഗുഡ് ഈവനിങ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ടൈറ്റിൽ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ഇന്ന് എന്താണ് പരിപാടി. കൊറേ നാളായല്ലോ
2: പറയണം,
1: ഓഫീസിലും വരുന്നില്ല, പരിപാടിയും ചെയ്യുന്നില്ല.
2: കേക്കണമടി, ഞാനിത് കേക്കണം
1: കേക്കണം.
2: ദീപേ, എന്തോ മഴയല്ലേ? ദീപേ,
1: ഭയങ്കര മഴയാണ്.
2: നീ എങ്ങനെ കാരണമാണോ വന്നേ? അതോ
1: അല്ല, ഫ്ലൈറ്റിനാ എന്ന് തോന്നുന്നത്. ഇവിടെ വന്ന് ഇതിന്റെ മണ്ടക്കിട്ടിട്ടുണ്ട്. ഇന്ന് ഫ്ലൈറ്റിന് വരാന്ന് വിചാരിച്ചു, കാരണം പറഞ്ഞിങ്ങി വരാല്ലോ. പ്രത്യേകിച്ച് അതുമല്ല, ഇന്ന് അമൃത ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, റീവൈൻഡ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ റോഡിൽ കൂടി വന്നാ ശരിയാവില്ല, ആകാശ മാർഗം തന്നെ വരണം. ഞാൻ കുന്തത്തേക്ക്
2: അതാണ് എന്റെ ശരിക്കും എന്റെ മനസ്സിൽ വന്നത്. അല്ല, ശരിക്കും ദീപ എന്നൊക്കെ പറഞ്ഞ റിച്ച് ആണ്. അവർക്കിപ്പോ ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ്, ഇനിയിപ്പോ അഥവാ അവർക്ക് റോക്കറ്റ് ആണെങ്കിൽ ഞാൻ ഇന്നേ ഇവിടുന്ന് തിരികൊളുത്തിയേനെ. പിന്നെ ഇനിയിപ്പോ അല്ലാതെ എങ്ങനെ വേണേലും എങ്ങനാണെങ്കിലും ദീപ ഒന്ന് പിന്നെ ഇവിടെ കൊണ്ടിറക്കാൻ ആൾക്കാര്. അപ്പൊ മൊത്തത്തിൽ റിച്ച് ആണ്
1: ഇവിടെ കൊണ്ടിറക്കാൻ ആൾക്കാരെന്ന്. ആൾക്കാര് വിചാരിക്കും എന്താ ദീപ ആരാ ഇവിടെ കൊണ്ടിറക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും ഇന്ന് റീവൈൻഡ് ആണ്. റീവൈൻഡിൽ ഞാനും ഉണ്ട്, ദീപ ഉണ്ട്. ദീപ എന്തെന്ന് പറഞ്ഞല്ലോ, അമൃത കാർത്തിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ.
2: തെറ്റിയതല്ലേ?
1: ഇല്ല,
2: സത്യം പറ. ഇല്ല, അപ്പൊ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഇതാരാണ്, ഏതാണ്,
1: എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ചില ആൾക്കാര്, അതായത് സമയത്തിനേക്കാട്ട്, അല്ല നിന്നെയല്ല പറയുന്നത്, അമൃതയല്ല പറയുന്നത്,
2: പിന്നെ
1: ചില ആൾക്കാര് സമയത്തിനേക്കാൾ മുന്നേ വന്ന് ചമ്മൽ ഏറ്റുവാങ്ങുക എന്ന് പറയുമല്ലോ. അതായത് നമുക്ക് ഉറപ്പാണ് ഇന്ന് ഇത് നമ്മളുടെ റേഡിയോ
2: കഫേയാണ് എന്ന്
1: ഉറപ്പിച്ചിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്.
2: ചില
1: സമയത്ത് പാളിപ്പോ അങ്ങ് ദൂരെ അങ്ങ് ദൂരെ ഫോട്ടോ വെച്ചിരുന്നു. പ്രിയ മാക്ഫാസ്റ്റിനും ദീപയ്ക്കും നല്ലൊരു നമസ്കാരം. അതായത് ദീപയാണെന്ന് വരെ
2: മനസ്സിലായിട്ടുണ്ട്,
1: മനസ്സിലായി. ദീപയ്ക്ക് നല്ലൊരു നമസ്കാരം അങ്ങ് നേർന്നുകൊണ്ട്. ഞാൻ രണ്ടു ദിവസം റെസ്റ്റിലാണ്, എന്നാലും ഞാൻ റേഡിയോ കഫേയിൽ വരാതിരിക്കില്ല കേട്ടോ. ഞാനും ഇത്തിരി വേദനയോടെ റേഡിയോ കഫേയിൽ കൂട്ടുചേരുന്നു. അപ്പൊ എന്തായാലും ജയങ്കരേട്ടൻ വയ്യെങ്കിലും നമ്മുടെ റേഡിയോ കഫേ എങ്കിൽ റേഡിയോ കഫേ കേറാനുള്ള മനസ്സുണ്ടല്ലോ.
2: അല്ല, അങ്ങനെ കുറെ വന്നിട്ട് പെട്ടുപോകുന്നവരുണ്ടേ. ചിലർക്ക് റിവൈൻഡ് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് റേഡിയോ കഫേയോടാണ് ഇഷ്ടം.
1: അതെ,
2: ഇപ്പൊ ചിലർ വന്നിട്ട് റേഡിയോ കഫേ ആണെന്ന് വന്നിട്ട് ഒരു പോകാനും വയ്യ, അല്ലെങ്കിൽ
1: എന്തെങ്കിലൊക്കെ മെസ്സേജ് അയക്കണം, ഇല്ലെങ്കിൽ രണ്ടും കൂടെ അങ്ങനെ കൂടെ തുടങ്ങും. മിനി ചേച്ചി, രണ്ടുപേർക്ക് നമസ്കാരം.
2: നമസ്കാരം മിനി ചേച്ചി, ചുമത്രയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് മിനി ചേച്ചി.
1: അതെ അതെ. പിന്നെ ഈ രാജേഷ് ചേട്ടാ പച്ചാളത്ത് ഞാൻ മറ്റേ പത്രത്തിൽ കൊടുക്കണമെന്ന് വിചാരിച്ചാ, കുറെ നാളായിട്ട് കാണുന്നില്ല.
2: ശരിയാണല്ലോ.
1: നമസ്കാരം. മഴ വെയിൽ മടിച്ച് ടീച്ചർമാരെ, കുറെ നാളായി ഈ വഴിക്ക് വന്നിട്ടല്ലേ. ഞാനും ആര്, ഞാനും സ്വന്തമായിട്ട് പറഞ്ഞു വഴിക്ക് വരുന്നുണ്ട്, രാജേഷ് പച്ചാളം.
2: ഓക്കെ,
1: അപ്പൊ ഇന്ന് നമുക്ക്
2: അപ്പൊ ഇത്രയേ ഉള്ളൂ മെസ്സേജ് വന്നതല്ലേ,
1: ഇപ്പൊ തൽക്കാലം ഇത്രയേ ഉള്ളൂ.
2: അപ്പൊ നമുക്ക് എന്തായാലും അങ്ങ് തുടങ്ങിയാലോ.
1: രാജപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട്, പിന്നെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ബിജിഎം കുറച്ചുകൂടി കൂട്ടണോ?
2: ബിജിഎം ഒന്ന് കുറച്ചൊന്ന് കുറയ്ക്കാമെങ്കിൽ,
1: എനിക്കാണെങ്കിൽ ബിജിഎം വേണം.
2: മതി, കുറച്ച് മതി. ഓക്കെ ദീപ, ദീപ, അപ്പൊ നമ്മള് തുടങ്ങുകയാണ് കേട്ടോ.
1: ശരി ശരി. അപ്പൊ ഷീജ ചേച്ചിയുടെ ഒരു മെസ്സേജും കൂടി.
2: എന്താണ്?
1: ഇന്ന് രണ്ടും കൂടി എത്തിയല്ലോ, കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുക്കട്ടെ. കാരണം റേഡിയോ കഫേ ആണെങ്കിൽ ഉത്തരം അയക്കണം, ഇതാകുമ്പോ കേട്ടോണ്ടിരുന്നാ മതിയല്ലോ, അതായിരിക്കും. ശരി, കുട്ടികൾക്ക് ചായ കൊടുത്തോ.
2: മനസ്സിന് നന്ദി.
1: അതെ,
2: ഓക്കെ
1: ശരി.
2: അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ?
1: തുടങ്ങാം.
2: നീണ്ട നീണ്ട കഥയാലേക്ക് പോ. ഓക്കെ. ഹായ് ദീപ ആൻഡ് അമൃത.
1: ഹായ്.
2: ഹായ്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുക എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ
1: കേട്ടിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഒരാളെ കുറിച്ച് നുണപ്രചാരണങ്ങൾ നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ചോദ്യം ചെയ്ത ശേഷം അയാളെ കൊണ്ട് തന്നെ അതെല്ലാം തിരുത്തി പറയിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പറയുന്നൊരു വാക്കാണത്.
1: അതെ.
2: അല്ലാതെ കടിച്ച പാമ്പിനെ കണ്ടുപിടിച്ച് ആ പാമ്പിനെ കൊണ്ട് തന്നെ വിഷയിറക്ക എന്നത് നടക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടോ ദീപ?
1: ഇല്ല, അങ്ങനെ നടക്കാൻ സാധ്യത ഇല്ല.
2: കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷയിറക്കാതെ
1: കടിച്ച പാമ്പ് ആ വഴി അങ്ങ് പോകും, എവിടെ തപ്പിയെടുക്കാൻ?
2: ഏത് പാമ്പാ? ചിലപ്പോ അങ്ങനൊക്കെ ചെയ്യും, പക്ഷെ ആ പാമ്പ് തന്നെയാണോ
1: തിരിച്ചു പിന്നെ അതിന്റെയും കടികൊള്ളണം.
2: ഓക്കെ. അപ്പം സ്വന്തം പേരും സ്ഥലവും പറയാതെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ട് കത്തെഴുതുന്ന ഞാൻ ആരാണെന്ന ചിന്തയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെന്ന്
1: എനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയാം
2: താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അതുകൊണ്ട് ഇനി എന്നെ കുറിച്ച് പറയാം. ഞാൻ ആന്റണി എറണാകുളം കടവന്ത്ര സ്വദേശിയാണ്. ആന്റണി ചേട്ടൻ, ആന്റണി ചേട്ടൻ, നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരെന്ന് നമ്മൾ കരുതുന്ന പോലീസ്, മിലിട്ടറി, നേവി എന്നീ സേനാംഗങ്ങൾക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കുന്ന ജോലിയാണ് എനിക്ക്.
1: ചെറിയ ആളൊന്നുമല്ല,
2: ചെറിയ ആളൊന്നുമല്ല, ചെറിയ ആളൊന്നുമില്ല. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു പാവപ്പെട്ട തയ്യൽക്കാരൻ.
1: എളിമകൊണ്ട്
2: പറഞ്ഞ, കാരണം ഇത്രയും കണ്ടോ, അത്രയും പിടിപാട്.
1: എനിക്ക് സാധാരണക്കാർക്ക് തയ്ച്ചു കൊടുക്കില്ലെന്ന് തോന്നുന്നു.
2: ഇല്ലില്ല, അതാണ് കേട്ടോ. എനിക്കിവിടെ മാത്രമല്ലടാ,
1: എയർഫോഴ്സിലും.
2: സമപ്രായക്കാരായ എന്റെ സുഹൃത്തുക്കളിൽ പലരും ഇല്ലായ്മകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ബാല്യകാലത്തെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ദൈവാനുഗ്രഹത്താൽ ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസമായി വലിയ മാനസിക വേദന അനുഭവിക്കുകയാണ് ഞാൻ.
1: ദീപെ
2: പണി വരുന്നുണ്ട് അവറാച്ച. എന്റെ അവസ്ഥയ്ക്ക് കാരണക്കാർ മാക്ഫാസ്റ്റ് റേഡിയോയും ആർജെമാരായ ദീപയും അമൃതയുമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് പകച്ചു നിന്ന് പോയേക്കാം. തീർച്ചയായിട്ടും, കാരണം ഞങ്ങൾ ഇതുവരെ ആന്റണി ചേട്ടൻ വിളിക്കുന്നു, നമ്മൾ കോൾ എടുക്കുന്നു, ആന്റണി ചേട്ടൻ പറയുന്ന ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നു, ഒരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് വെച്ചു കൊടുക്കുന്നു. ഒരു ഒരു വിഷസ് പറയുമ്പോൾ ഒരു കഥ തന്നെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു, ആ കഥ നമ്മൾ
1: കേൾക്കുന്നു, അതിനുശേഷം ഞങ്ങൾ വിഷസ് പറയുന്നു. ഇതിൽ കൂടുതലല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇനി അമൃത എന്തെങ്കിലും തെറ്റെയ്തിട്ട്
2: കണ്ടോ, ഞാൻ കൂടെ പിടിച്ചവളെ കണ്ടോ. അപ്പൊ ഞങ്ങൾ ഇതുവരെ ആരെയും മാനസികമായിട്ടോ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, അപ്പം നിങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ മാക്ഫാസ്റ്റിന്റെ ശ്രോതാക്കൾ പോലും ഒന്ന് നടുങ്ങി പോയേക്കാം. തീർച്ചയായിട്ടും അവരിപ്പോ ആലോചിക്കുന്നുണ്ടോ,
1: വിചാരിക്കും,
2: കാരണം അമൃതയോ ദീപയോ ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഈ ആന്റണിക്ക് കടവന്ത്രയിൽ നിൽക്കുന്ന ആന്റണിയെ എന്തായാലും നമുക്ക് നോക്കാം. കാരണം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും ദ്രോഹിക്കില്ലെന്ന് അവർക്കറിയാം. അതെ
1: അതെ,
2: അതെനിക്കും അറിയാം. പിന്നെ ആർക്കാ ഈ വിഷയം?
1: എന്താ എനിക്കാണെങ്കിൽ അത് കേൾക്കാഞ്ഞിട്ട് പാടില്ല, എന്താന്ന് പറയാ.
2: എന്നാൽ അറിഞ്ഞുകൊണ്ടല്ലാതെയും ചിലപ്പോൾ മനുഷ്യർ കുറ്റക്കാരായി തീരാറുണ്ട്. അതുകൊണ്ടാണല്ലോ ചില ക്ഷമ പറയുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം.
1: പക്ഷെ ഇതുവരെ വന്നിട്ടില്ല, അതല്ല എനിക്ക് കാര്യം അറിയണം. കാരണം വെറുതെ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അമൃത എങ്ങനെ പറയാ, പ്രത്യേകിച്ച് ഇത് ഇത്രയും പേര് കേൾക്കുന്ന ഒരു ഷോ, ഒരു ലൈവ് ഷോ ആണ്. ആൾക്കാര് അതിന്റെ കമന്റ് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയില് ആന്റണി ചേട്ടന്റെ മാനസിക വിഷമത്തിന് കാരണം അമൃതയും ദീപയാണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയുമ്പോ
2: അത് അത് നമുക്ക് ഒരിക്കലും, ഞങ്ങളെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ്
1: പറഞ്ഞത് ഞങ്ങളെ പറഞ്ഞത് പോട്ടെ.
2: അപ്പോ അതൊരിക്കലും
1: ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല.
2: അതുകൊണ്ട് ആ സങ്കടം ഒന്ന് ഞങ്ങൾക്ക് മാറ്റണം.
1: അത് ചുമ്മാ മാറ്റിയാ പോരെ, എനിക്കാണെങ്കിൽ രണ്ട് ഡാൻസ് കളിച്ച് തന്നെ മാറ്റണം.
2: എനിക്കും കളിക്കണം ദീപ, എന്നെ കൂടെ കൂട്ടുവോ?
1: ആലോചിക്കും, നിന്റെ പേര് ഇവിടത്ത് ഉള്ളതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. ഇനി ഇത് കഴിയുമ്പോ വേണം എനിക്ക് എടുക്കാൻ. നമുക്ക് അങ്ങ് കടവന്ത്ര പോണം കേട്ടോ.
2: ദീപ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും വർഷമായില്ലേ ദീപ, ഇപ്പൊ നമ്മള് തമ്മിലാണേലും എത്ര വർഷത്തെ പരിചയമുണ്ട്. ഒരു നോട്ടം കൊണ്ട് പോലോ, ഒരു വാക്ക് കൊണ്ട് പോലോ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴാണ്ടല്ലോ.
1: അപ്പം ആന്റണി ചേട്ടൻ എന്തുണ്ടെങ്കിലും, ആന്റണി ചേട്ടൻ ഇപ്പൊ ചിലപ്പോ എന്റെ പേരിന്റെ അല്ലെങ്കിൽ അമൃതയുടെ പേരിന്റെ കൂട്ടത്തിൽ ദീപയുടെ പേര് എഴുതിയില്ലെങ്കിൽ അമൃതയ്ക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ടായിരിക്കും അമൃത എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു
2: വിടണമെന്നുണ്ടെങ്കിൽ,
1: ഇനി പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും ആ വിഷമം തീർക്കാനായിട്ട്
2: പിന്നെ വന്ന് പറയാവേ,
1: തൽക്കാലം ഈ വിഷമം തീർക്കുക. കാരണം ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല, ശ്രോതാക്കൾ അറിഞ്ഞിട്ടില്ല, എന്തോ വിഷയമുണ്ട്. ദീപ അമൃത ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഉണ്ട്, എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM.
1: ദീപേ, നമ്മള് പലപ്പോഴും മോർണിംഗ് ഷോയിലായിക്കോട്ടെ ഈ ഒരു കോട്സ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, നമ്മൾ കാരണം ഒരാൾ വേദനിക്കരുത്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരാൾക്കൊരു വിഷമം തോന്നരുത്.
2: അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, കാരണം നോക്കുന്നില്ലല്ലോ. പക്ഷേ പിന്നെ നമ്മുടെ ആന്റണി ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണേ, ഒട്ടകത്തെ തട്ടിക്കോ പാട്ടൊക്കെ ആണെങ്കിലും അലമുറയായിട്ട് കരയായിരുന്നു.
1: ഞാനതാണ് പറയാൻ വരുന്നത്, ഒട്ടകത്തെ ഒക്കെ കഴിഞ്ഞു ആ സമയത്ത്.
2: ആ സമയത്ത് ഞങ്ങള് കേട്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് വിങ്ങുവാണ്, എന്താ കാര്യം ആന്റണി ചേട്ടൻ അങ്ങനെ പറയാൻ, എന്താ കാര്യം? ഞങ്ങൾ ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, അറിയാണ്ട് ചെയ്തിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക്
1: അറിയില്ല.
2: എന്തായാലും നോക്കാം,
1: എന്തായാലും നമുക്ക് നോക്കാം, വിഷയത്തിലേക്ക് വരാം. ഊണും ഉറക്കവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ.
2: എന്താണ് ഞാൻ അറിയാതെ നീ എന്തെങ്കിലും?
1: അതാ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ അറിയാതെ നീ എന്തെങ്കിലും പറഞ്ഞോ?
2: ഞാൻ എന്റെ
1: അറിവില്ലല്ലോ, ഞാൻ രണ്ടു ദിവസം ഇല്ലായിരുന്നു. നീ കിടപ്പുമുറിയിൽ എസിയുടെ തണുപ്പ് കൂട്ടിയിട്ടിട്ട് പോലും നെഞ്ചിനുള്ളിലെ തീ അണയുന്നില്ല.
2: എസി കൂട്ടിയിട്ട് നെഞ്ചിനുള്ളിലെ തീ അണയൊന്നും എനിക്ക്
1: നമുക്ക് അണയ്ക്കായിരുന്നു. രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി.
2: അതെന്താ?
1: എന്തിനേറെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഒരു ചായ പോലും കുടിക്കാൻ കഴിയുന്നില്ല.
2: അത്ര മോശമാണ്.
1: അല്ലെങ്കിലും പഞ്ചസാരക്ക് പകരം ഉപ്പിട്ട് ചായ തന്നാ കുടിക്കാൻ കഴിയില്ലല്ലോ.
2: ലൂസി ചേച്ചി,
1: ലൂസി ചേച്ചിയെ,
2: ലൂസി ചേച്ചി എന്താണ് ലൂസി ചേച്ചി? നിങ്ങള് തമ്മിലാണോ പ്രശ്നം? ഞങ്ങള് തമ്മിലാണ്, ഞങ്ങള് കാരണം നിങ്ങൾക്കാണോ?
1: അവിടെയും ലൂസി ചേച്ചിയാണ് അബദ്ധം കാണിച്ചത്.
2: ഉപ്പിട്ടു, അത് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മുടെ എന്താണ്?
1: കടവന്തറയിലിരിക്കുന്ന അന്നണി ചേട്ടനും ഇങ്ങനെ തിരുവല്ലയിലിരിക്കുന്ന നമ്മളും, എന്താണത്? ഭക്ഷണത്തിന്റെ കാര്യം ഏതാണ്ട് ഇങ്ങനൊക്കെ തന്നെയാണ്. അതെല്ലാം പോകട്ടെ എന്ന് വെക്കാം. ഞങ്ങൾ ഒന്നിച്ചുള്ള ദിവസം തുടങ്ങിയ ദിവസം തന്നെ പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ചകളുമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇന്ന് വീഴ്ചകൾ മാത്രമേ അവളിൽ നിന്നുണ്ടാകുന്നുള്ളൂ. ലൂസി ചേച്ചിയിൽ നിന്ന്.
2: അത് അതിന് കാരണമാണോ നമ്മൾ? എനിക്കത് അല്ല, ദീപയുടെ അമൃതയുടെ പേര് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഇതുവരെ അതിനെ കുറിച്ച് ഒരു വ്യക്തത
1: കിട്ടിയിട്ടില്ല. ശരിക്കും അവര് തമ്മിലുള്ള,
2: ലൂസി ചേച്ചി ഉപ്പിട്ട് കൊടുക്കുന്നു, ആന്റണി ചേട്ടന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അവര് തമ്മിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു.
1: ദീപ, ഞാൻ പറഞ്ഞത് അവര് തമ്മിൽ എത്രത്തോളം ഒരു സ്നേഹത്തോടെ, നമുക്കറിയാം കേട്ടിടത്തോളം ഇതിപ്പം പരസ്പരം മനസ്സിലാക്കി
2: പോകുന്നത്
1: ആ ദമ്പതികളാണ്.
2: അതെ,
1: അവർക്കിടയിൽ നമ്മൾ എന്താണ്
2: ചെയ്തത്? അതാ പറഞ്ഞത്, CBI ഇറക്കണമെന്ന് തോന്നുന്നില്ല, അന്വേഷിക്കുന്നതിന്റെ സത്യാവസ്ഥ
1: വരണം. എന്നോട് ഇപ്പോൾ അധികം സംസാരിക്കാറില്ലെങ്കിലും പരിസരം പോലും മറന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഏറെ നേരം സംസാരിക്കുന്നത് കാണാം. വെറുതെ ചിലപ്പോൾ കൈകൊണ്ടുള്ള ചില ആക്ഷനുകളും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അവൾ മറ്റേതോ ലോകത്താണ് ഇപ്പോൾ, അതുകൊണ്ടാകാം ഭക്ഷണമെല്ലാം രുചിയില്ലാത്തതായി പോകുന്നത്. അതായത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി വേറൊരു ലോകത്താണ് സുഹൃത്തെ.
2: ശരി, അത് സംബന്ധിച്ചു ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട്. ചേച്ചി വേറൊരു ലോകത്താണ്. ആന്റണി ചേട്ടനാണെങ്കിൽ നമ്മളെയാണോ അതിന് കുറ്റപ്പെടുത്തുന്നത്?
1: അതാണ് അപ്പം ഇവരുടെ ഈ ഒരു സ്നേഹ ഇത്രയും പരസ്പരം മനസ്സിലാക്കി പോകുന്ന ഈ ഒരു ഇവരുടെ ഇടയിൽ നമ്മൾ എന്ത് സങ്കടമുണ്ട്?
2: ആ ബന്ധം എന്തുകൊണ്ട് അവിടെ
1: പറഞ്ഞിട്ടില്ല. നമ്മൾ ഉരുകയാണേ, മുമ്പ് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അവളൊരു റാണിയായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ ഇവിടെ മലപ്പുറത്തുള്ള നദീറത്തിയോട് ഇനി എവിടെയെങ്കിലും പാചക മത്സരം ഉണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറയാനിരിക്കുകയായിരുന്നു ഞാൻ. മത്സരത്തിൽ പങ്കെടുത്താൽ അവൾ ഒന്നാം സ്ഥാനം നേടുമെന്നതിൽ തർക്കമില്ല. ആ ഒരു ഭർത്താവിന്റെ ആ ഒരു വിശ്വാസമാണ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നദീറത്തേക്ക് വിഷമമാകുമല്ലോ എന്നോർത്തപ്പോൾ മത്സരത്തിന് പോകണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു.
2: ഒരു കണക്കിന് ആ തീരുമാനം വളരെ നന്നായി,
1: വളരെ നന്നായി, വളരെ വളരെ നന്നായി. അവൾ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ആദ്യമായി കഴിച്ചത് 1982 February 8 പിന്നെ കഴിച്ചില്ലേ?
2: അത് ഓർത്ത് വെച്ചിരിക്കുന്നു. ഫെബ്രുവരി
1: അതിനുള്ള ഉത്തരവുണ്ട്. ഇത്ര കൃത്യമായി ആ ദിവസം ഓർത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. കേൾക്കണോ? നിങ്ങൾക്കത്
2: കേൾക്കണോ?
1: പ്രിയ കൂട്ടരെ,
2: അവൾ ഭക്ഷണം ഉണ്ടാക്കി തന്ന കഥ
1: ഞാൻ ആദ്യമായി കഴിച്ച കഥ. അഞ്ചു മുറികളും അടുക്കളയും വരാന്തയും ഒക്കെയുള്ള ഓടുമേഞ്ഞ വലിയൊരു വീടായിരുന്നു എന്റേത്. ആ വീട്ടിൽ ഞാനും അച്ചാച്ചനും അമ്മായിയും മാത്രം. 1982 January 31 എന്റെ ഭാര്യയായി അവൾ വന്നത്. പക്ഷെ അടുക്കളയുടെ ചാർജ് ഏറ്റെടുത്തത് February 8 അവൾ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു, നിങ്ങൾ ആദ്യം കഴിച്ചോളൂ, ഞാനും ലൂസിയും പിന്നീട് കഴിച്ചോളാം.
2: അതായിരിക്കും നല്ലത്.
1: അതെ, അത് കേട്ടപാടെ ഞാനും അച്ചാച്ചനും കഴിച്ചു തുടങ്ങി. തുപ്പാനും ഇറക്കാനും പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഭക്ഷണം വായിൽ വെച്ചപ്പോൾ അതുപോലൊരു അവസ്ഥയായിരുന്നു.
2: അതായത് ഒന്നാമത്തെ കാര്യം പുതുമോടിയാണ്, ഒന്നും പറയാൻ
1: പറ്റത്തില്ല.
2: പിന്നെ വേറെ ചില കാര്യം കടമകളും കടപ്പാടുകളും ഉണ്ട് അന്നണി ചേട്ടന്, അതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല.
1: ഞങ്ങളുടെ മുഖത്തുണ്ടായ ഭാവ വ്യത്യാസം മനസ്സിലായത് കൊണ്ടാകാം അമ്മായി അവളോട് പറഞ്ഞു, ലൂസി മോള് പോയി കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവാ. അവൾ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മായി ചോദിച്ചു, എങ്ങനെയുണ്ട് ഭക്ഷണം? അതായത് നൈസേ ലൂസി ചേച്ചി അവിടുന്ന് കടത്തി.
2: എന്നിട്ട്
1: അമ്മ ചോദിച്ചു, എങ്ങനെയുണ്ട് ഭക്ഷണം? ആ ചോദ്യത്തിനൊരു കളിയാക്കലിന്റെ ധ്വനി ഉണ്ടായിരുന്നു. ഞാൻ സത്യം തുറന്നു പറഞ്ഞു, ഒരു വകയ്ക്കും കൊള്ളില്ല. അത് കേട്ടപ്പോൾ ഒന്ന് കുലുങ്ങി ചിരിച്ചിട്ട് അമ്മായി പറഞ്ഞു, തന്നെത്താൻ കണ്ടുപിടിച്ച പെണ്ണല്ലേ, അനുഭവിച്ചു എന്ന് തമാശ രൂപത്തിൽ എനിക്കിട്ടൊരു താങ്ങും തന്നു. അതിനിടെ നമ്മുടെ കഥാനായിക ചൂടുവെള്ളവുമായി വന്ന ലൂസിയുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന സന്തോഷം ഇല്ലായിരുന്നു.
2: അല്ലെങ്കിൽ അകത്തേറിയപ്പോ ഉപ്പ് നോക്കി കാണും.
1: ഒരു പക്ഷേ ഞങ്ങൾ പറഞ്ഞത് അവൾ കേട്ടത് കൊണ്ടായിരിക്കാം. എന്നാൽ പിന്നീട് അമ്മായോട് ചോദിച്ച് മനസ്സിലാക്കി രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്തു എന്റെ ലൂസി.
2: മിടുക്കി പാചക റാണി
1: എന്റെ ലൂസി, എനിക്ക് അമ്മയായിരുന്നു, എന്റെ ഭാര്യയായിരുന്നു.
2: ആ പാചകം പാളിയെങ്കിൽ എന്താ, പിന്നീട് നമ്മുടെ ലൂസി ടീച്ചറെ ഉള്ളത് മൊത്തം എരിയുകയായിരുന്നു. ആഹ്, ഈ മനുഷ്യന് ഞാൻ ഇനി നല്ലതുണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളു. അങ്ങനെ പഠിച്ച് റാങ്കില് എത്തി നിക്കുക.
1: അതായത് മത്സരത്തിന് പോലും ഇപ്പൊ വിടാൻ വയ്യാതിർത്ത തോക്കും.
2: അതാ റാങ്കിൽ എത്തി നിന്ന ലൂസി ചേച്ചിയാണ് ഇപ്പൊ പഞ്ചതാരയ്ക്ക് വരെ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്.
1: അത്രയും ഒരു ടോപ്പ് ലെവൽ, ടോപ്പ് റാങ്കിന് അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ എത്തി നിൽക്കുന്ന ലൂസി ചേച്ചിക്ക്
2: എന്ത് സംഭവിച്ചു.
1: അങ്ങനെയുള്ള അവൾക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് ഞാൻ. അപ്പൊ അതെന്താണെന്നുള്ളത് ദീപ നമുക്കൊരു പാട്ടിന് ശേഷം അറിഞ്ഞാലോ.
2: ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ട്
1: ദീപ നമുക്കൊരു പാട്ടിന് ശേഷം അറിഞ്ഞാലോ.
2: ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ആന്റണി ചേട്ടനെ.
1: നമ്മളല്ലേ,
2: ഞങ്ങൾ എന്തിന് വലിച്ചിടച്ചു?
1: അതാണ്
2: ഒരു യുദ്ധത്തിലാണ് ഇവിടെ കലാശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ റീവൈൻഡ് ഇന്ന് യുദ്ധമായിരിക്കും.
1: ഇത് കഴിയുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഇനി ഇവിടെ റീവൈൻഡ് വേണോ.
2: ഇത് കഴിയുമ്പോ, ഈ പാട്ട് കഴിയുമ്പോ ഇവിടെ തീരുമാനിക്കണം നമ്മൾ വേണോ ആന്റണി ചേട്ടൻ വേണോ എന്നുള്ളത്. ഓക്കെ ആണോ?
1: സെറ്റ്.

0: பிரேக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM.
1: അങ്ങനെ വലിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞു
2: ദിവേ.
1: ഇനിയെങ്കിലും
2: ഇനിയെങ്കിലും, കാരണം തീരാറായി, റിവൈൻഡ് തീരാറായി, ഇപ്പോഴും പറഞ്ഞിട്ടില്ല.
1: ആളുകള് പലരും ഇവിടെ ഗസ് ചെയ്യുന്നു, അതാണോ
2: ഇതാണോ എന്നൊക്കെ വിചാരിച്ച് ചോദിക്കുകയാണ്. ഇപ്പം കാരണം ഇതുവരെ മിണ്ടാപ്പൂച്ചകൾ ആയിട്ടിരുന്നിട്ട് എന്നൊക്കെ വിചിന്തിക്കും. ആ പിന്നെ അപ്പൊ എന്തായാലും നമ്മുടെ എനിക്കറിയില്ല, ഞാൻ വായിച്ചു നോക്കുമ്പോ അറിയാം. ഇതുകൊണ്ട് തീരെ ഇനി മറന്നു പോയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും പറയുമായിരിക്കും, എത്തുമായിരിക്കും. അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടൻ അപ്പൊ അതൊക്കെ ഇന്ന് അറിയാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ആ നിരീക്ഷണത്തിനൊടുവിൽ ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. ഇടയ്ക്ക് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അടുത്ത് അവളില്ല,
1: ലൂസി ചേച്ചി ഇല്ല,
2: ടോയ്ലറ്റിലും അവളില്ല. നമ്മള് അവിടെ കണ്ടില്ലെങ്കിൽ നേരെ
1: ടോയ്ലറ്റിലോട്ട്
2: നോക്കും. അങ്ങനെ അവൾ ആ ടോയ്ലറ്റിനും ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഡൈനിങ് റൂമിലിരുന്ന് അവൾ എന്തോ എഴുതുകയാണ്. വല്ല ആത്മഹത്യ കുറിപ്പുമായിരിക്കുമോ എഴുതുന്നത്, അല്ലെങ്കിൽ വയസ്സുകാലത്ത് വല്ല ചുറ്റിക്കളി ഉണ്ടാകുമോ? ആത്മഹത്യ, ചുറ്റിക്കളി,
1: ചുറ്റിക്കളി. ആന്റണി ചേട്ടന്റെ മനസ്സ് കടന്നു കുഴയുന്നു,
2: കുഴയുകയാണ്.
1: വട്ടം കറങ്ങുന്ന പോലെ തോന്നുന്നു. ദൈവമേ, ഫെബ്രുവരിയിൽ 1982 എന്നെ തോട്ടി നിരക്ഷിച്ചത് അവൾക്ക് ഇപ്പൊ എവിടുന്നാണ് ഈ
2: ചുറ്റിക്കളി? ആത്മഹത്യ, ആത്മഹത്യ, ചുറ്റിക്കളി, മുണ്ടുമുറുക്കണ്, കണ്ണു ചുവക്കണ്, നടുഞ്ഞരമ്പുക, വലിഞ്ഞ മുറുകണ് എന്നീ ചില ദുഷിച്ച ചിന്തകൾ മനസ്സിലേക്ക് എന്റെ ഓടിയെത്തി. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എനിക്ക് രണ്ടിലൊന്ന് പറയുമ്പോ നമ്മുടെ മേഘത്തിനകത്ത് ശ്രീനിവാസൻ ഇങ്ങനെ കാണിക്കുന്നത് രണ്ടിലൊന്ന്. അതിനായി ഒന്നും അറിയാത്തതുപോലെ ഞാൻ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഉറങ്ങാതെ കിടന്നു ഇങ്ങനെ
1: എന്താണെന്നറിയണമല്ലോ, നമുക്ക് അറിയണമല്ലോ.
2: ഇപ്പൊ അവിടെ ചെന്നിട്ട് ലൂസി ചേച്ചി പറയാണ്, എന്താണ് ഉറങ്ങുന്ന, നന്നായിട്ട് ഉറങ്ങുന്ന ആള് വലത് കൈ പൊക്കിക്കെന്ന് പറഞ്ഞ
1: പൊക്കും.
2: ആ അവസ്ഥയിൽ ഉറങ്ങ. കുറച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് അവൾ എഴുതിയ പേപ്പർ അലമാരിയിൽ വെച്ച ശേഷം ഉറങ്ങാൻ കിടന്നു. അതായത് ലൂസി ചേച്ചി എഴുതിയ ആ പേപ്പർ അലമാരിയിൽ വെച്ചു, അതും കണ്ടു
1: അതിനു വേണ്ടിയിട്ടാണല്ലോ ഉറക്കം അടിച്ച്
2: കിടന്നത്. എന്തായാലും ഇന്ന് സത്യം ഒന്ന്
1: അറിയണം,
2: കാരണം ഇത്രയും നാളും
1: നമ്മളും കൂടി ഇതിലെ
2: പ്രതിയ. കാരണം ലെറ്റർ എഴുതുന്നു,
1: എനിക്കറിയത്തില്ല.
2: എന്റെ ദൈവേ, ഞാൻ എന്നാ ബാഗ് എടുത്തിട്ട് വരട്ടെ.
1: എവിടെ ഈ വഴി കേറ്റത്തില്ല, അവിടെ വേറെ ഗോതമ്പുണ്ട്, ബാഗൊന്നും കേറ്റൂല.
2: ദീപേ, എന്തായാലും ഇത് കണ്ടുപിടിക്കണം, നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാ. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കി.
1: എന്താണത്?
2: കിട്ടി.
1: എന്താണത് പറ?
2: ആ പേപ്പർ ഞാൻ എടുത്ത് വായിച്ചു നോക്കി. ഞാൻ ആ പേപ്പർ അലമാരിന്ന് എടുക്കുന്നു, പേപ്പർ എടുക്കുന്നു, ഇപ്പൊ പൊട്ടും.
1: പൊട്ടിക്കട്ടെ.
2: ആ പേപ്പർ തുറന്ന് ഞാനത് വായിച്ചു. നമസ്കാരം ദീപ അമൃത, ഒരിടവേളയ്ക്ക് ശേഷമാണ് ഞാൻ റിവൈൻഡിലേക്ക് എഴുതുന്നത് എന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ദീപേ, അങ്ങനെ പവനായി ശവമായി എന്ന് തിലകൻ ഒരു സിനിമയിൽ പറയും പോലെയായി കാര്യങ്ങൾ.
1: ഇതായിരുന്നു ഇത്രയും നേരം. ഇപ്പൊ നമുക്ക് ഞങ്ങക്ക് ഈ സ്റ്റുഡിയോക്കകത്ത് സൗണ്ട് കണ്ടുണ്ടും നമ്മുടെ ഹാർട്ട് ബീറ്റ്.
2: പിന്നെ ദീപ, ഒരു കുടുംബം കലങ്ങുക,
1: ഒരു കുടുംബം കലങ്ങി കലങ്ങി ആ പഞ്ചസാരക്ക് വരെ ഒപ്പിടുന്നു.
2: അവിടെയും
1: കലങ്ങി തുടങ്ങി. ആ കലക്കവെള്ളത്തില് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ആന്റണി ചേട്ടൻ കണ്ടുപിടിച്ചപ്പോ ദോണ്ടിട അലമാരിൽ എഴുതി വെച്ചിരുന്നു.
2: ആലോചിച്ച് നോക്കി, എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്ന് ദീപയ്ക്ക് അറിയണോ? ഏതായാലും ഇനി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാമെന്ന് കരുതി കിടന്നപ്പോൾ മനസ്സിൽ മറ്റൊരു സംശയം അടിഞ്ഞുകൂടി. അതായത് കടന്നു, ഇത് ഇത്രയും വലിയ കാര്യം ഉണ്ടാക്കിയിട്ട് ആള് സ്വസ്ഥമായിട്ട് കടന്നു ഉറങ്ങിയപ്പോ മനസ്സിൽ മറ്റൊരു സംശയം അടിഞ്ഞുകൂടി.
1: എന്താണ്?
2: മുമ്പ് അവൾ റിവൈൻഡിലേക്ക് അയച്ച കത്തിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രാമപുരത്ത് വിരുന്നിന് പോയ കാര്യം എഴുതിയിരുന്നല്ലോ. പിന്നെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയാണ്. അന്ന് മീനച്ചിലാറിന്റെ കൈവഴിയിൽ കുളിക്കാൻ ഇറങ്ങിയ ഞാൻ ഒഴുക്കിൽപ്പെട്ടപ്പോൾ എന്നെ അവൾ രക്ഷിച്ച കാര്യം പറഞ്ഞ് എന്നെ നാണം കെടുത്തിയത് അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ല. അത് കഴിയില്ല ആന്റണി, അങ്ങനെയൊന്നും മറക്കുന്നതല്ല. അതുപോലുള്ള കാര്യങ്ങൾ ഈ കത്തിലും അവൾ എഴുതാതിരിക്കാനാണ് ഞാൻ അവൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു കത്തെഴുതി അയക്കുന്നത്.
1: അങ്ങനെ
2: ദീപേ, ഇതിനുള്ളത് കൊടുക്കണേ,
1: ഇതിനുള്ളത്
2: കൊടുക്കണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും
1: ഒരു
2: നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന വാക്കോർത്തുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നത്തിന്റെ വിധി പ്രസ്താവിക്കുമല്ലോ. ആ വിധിവാചകം കേൾക്കാൻ കാതോർത്തുകൊണ്ട് കടവന്ത്രയിലെ വീട്ടിൽ ഞാനിരിക്കും. സ്നേഹപൂർവം ആന്റണി
1: കടവന്ത്ര. ആ വിധി ഞങ്ങളല്ല പ്രസ്താവിക്കുന്നത്. തൊട്ടടുത്ത് ലൂസി ചേച്ചി ഉണ്ടെങ്കില്,
2: അതാണ് ലൂസി ചേച്ചി.
1: ലൂസി ചേച്ചി, ഇതിന്റെ വിധി ഞങ്ങൾ ലൂസി ചേച്ചിക്ക് വിട്ടിരിക്കുന്നു.
2: പ്രശ്നങ്ങൾ, അതായത് ഒരു ഒരു നമ്മളൊരു കാര്യത്തിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് പാളും. പിന്നെ ഉപ്പിന് പകരം പഞ്ചസാര,
1: പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ്. അത് എന്താ റീവൈൻഡിലേക്കാണ് എഴുതിയത് ചേച്ചി. അത്രത്തോളം മനസ്സർപ്പിച്ച് മനസ്സർപ്പിച്ച് റീവൈൻഡിലേക്ക് എഴുതുന്ന എഴുത്തിന് അതിനകത്ത്
2: ഇത്രയും
1: ചുറ്റിക്കളിയാണോ,
2: അതിൽ നമ്മളും പ്രതികൾ. വേറൊരു കാര്യം, ഡയറക്ട് ചെന്നിട്ട് ഈ ഉറക്കമൊക്കെ കളയേണ്ട വല്ല കാര്യമുണ്ട്? ചെന്ന് ചോദിക്കുക എന്ത് വടി, നീ എന്ത് വടി എഴുതുന്നെന്ന് പറഞ്ഞാൽ പറയത്തില്ല.
1: പക്ഷെ
2: വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്, പറയത്തുമില്ല. മാത്രല്ല, അവള് ഈ റിവൈൻഡ് അഥവാ എഴുതുവാണെങ്കിൽ നേരത്തെ നമുക്കിട്ട് എറിഞ്ഞതാ.
1: അതായത്
2: അങ്ങനത്തെ കാര്യങ്ങളൊന്നും
1: പറയാതിരിക്കാൻ. ഇനി അതിനകത്ത് എന്താണെന്നുള്ളത് പറയില്ലല്ലോ
2: ബുദ്ധി.
1: ഇനി ലൂസി ചേച്ചിയോട് എനിക്ക് ഇനി ഒന്നേ പറയാനുള്ളൂ, ആ എഴുത്ത് ഇതുവരെ വന്നിട്ടില്ല,
2: വന്നിട്ടില്ല.
1: അതിനകത്ത് അത് തിരുത്തിക്കോളൂ വേഗം. ആന്റണി ചേട്ടന്റെ ബാക്കി കഥകളും കൂടി ഇങ്ങോട്ട്
2: പോകും. ഇന്ന് ഇന്ന് ആന്റണി ചേട്ടന്റേതാണെങ്കിൽ നാളെ ലൂസി ചേച്ചി.
1: ഇത്രയും ദിവസം പഞ്ചസാരയ്ക്ക് വേറെ ഉപ്പ് അറിയാതിട്ടു, ഇനി
2: അറിഞ്ഞോണ്ടിട്ടോണം കേട്ടോ. ഇത് ഒരു പ്രതിവിധിക്ക് വേണ്ടിട്ട് കത്തെഴുതി.
1: ഇനിയിപ്പോ വിളിച്ചു, ഇനി നിങ്ങൾക്ക് ഉപ്പല്ലടോ, മുളക് പൊടിയായിരിക്കും ഞാൻ ഇട്ടത്.
2: അപ്പൊ പക്ഷേ ദീപ ഭയങ്കര രസമുണ്ടായിരുന്നു,
1: നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലൂസി ചേച്ചി അന്ന് അയച്ച് നമ്മൾ ഒരുപാട് ചിരിച്ചതാണ്. ഇത് അതിക്ക് മേലെ പോയി ആന്റണി ചേട്ടന്റെ. കാരണം ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ പേര് അവിടെ എടുത്തിട്ടു, അതൊരു സർപ്രൈസിലേക്ക് കൊണ്ടെത്തിച്ചു. പിന്നെ അതിനകത്ത് ഇപ്പൊ കുറച്ചൊക്കെ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ആ എഴുത്തുണ്ടല്ലോ,
2: അതെ,
1: ആ കാര്യത്തിന് ഇത്രയും ഭംഗിയാക്കിയത്.
2: രസം എന്തറിയോ, അത്രയും ഇങ്ങനെ ഇപ്പൊ അറ്റാക്ക് വരും എന്നുള്ളിരിക്കുന്ന രീതിയിൽ ഒരാള് ഉറങ്ങി കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് ലൂസി ചേച്ചി അങ്ങോട്ട് മാറിയപ്പോ പതുക്കെ എഴുന്നേറ്റ് അത്രയും
1: നെഞ്ചടിക്കുവാണെന്നുള്ളത്
2: നോക്കുമ്പോ ഹായ് അമൃത ദീപ, ഒന്ന് ആലോചിക്കാം ആ മനുഷ്യന്റെ അവസ്ഥ.
1: ഞാൻ വീണ്ടും ഒരിടവേളക്ക് ശേഷം എത്തിയിരിക്കുന്നു
2: റിവൈൻഡിലേക്ക്. പക്ഷെ നമ്മുടെ റിവൈൻഡിന് ഒരു പ്രൊമോഷനായി.
1: അതെ അതെ, തീർച്ചയായിട്ടും ലൂസി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഊണും ഉറക്കം ഇല്ലാണ്ടൊക്കെ നമ്മളുടെ റിവൈൻഡ് അത്രത്തോളം.
2: അതിനും അവക്ക് താങ്ക്സ്. അപ്പൊ ഞാൻ ആരായി,
1: അപ്പൊ എന്തായാലും കൊള്ളാം, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എന്താ ഇനി പാട്ടിലൊക്കെ പോകണോ അതോ മെസ്സേജ്?
2: നമുക്കിനി മെസ്സേജ് വായിച്ചിട്ട്
1: ശരി. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഷൈജ ചേച്ചി തൃശ്ശൂരിൽ നിന്ന്, നമസ്കാരം ദീപാന്റെ അമൃത,
2: ഹായ്
1: സുലൈ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പട്ടിണി കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നടത്തിയ വയനാട് യാത്ര കുറച്ചു മുൻപ് റീവൈൻഡിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. പക്ഷേ അത് ഓൺലൈനിൽ അന്ന് മിക്കവാറും ആർക്കും കേൾക്കാൻ പറ്റിയില്ല എന്ന നഗ്ന സത്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഇതിനൊരു പരിഹാരം വേണ്ടേ, അല്ല വേണ്ടേ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലുള്ള പരിപാടി മിക്കവാറും നിലയങ്ങൾ പുനഃപ്രക്ഷേപണം ചെയ്യാറുണ്ട്, നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇതിനൊരു പരിഹാരം വേണമല്ലോ അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുലൈ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾക്ക് അന്ന് ഓൺലൈൻ ഇല്ലെങ്കിലും റേഡിയോ വഴി കേൾക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ റീവൈൻഡ് അന്ന് സുലൈ ചേട്ടനെ കേട്ടിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് നമുക്കതൊരു പുനഃപ്രക്ഷേപണം സാധ്യമല്ല,
2: കേട്ടതാണ്.
1: അതെ, കുറച്ചും കൂടി നമുക്കത് ആലോചിച്ചിട്ട് പറയുന്നതായിരിക്കും സുലൈ ചേട്ടനോട്.
2: അങ്ങനെ ഒരു പ്രോഗ്രാം ഇനിയിപ്പോ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് സ്റ്റേഷൻ ഡയറക്ടറോട് ഇങ്ങനെ.
1: അതെ, അത് ഓൾറെഡി പോയതാണല്ലോ, അപ്പൊ അത് നോക്കിയിട്ട് കുറച്ച് നാൾക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അപ്പം ആലോചിക്കാം. അടുത്തത് രാജേഷ് പച്ചാളം. എത്ര നല്ല ടീച്ചർമാർ, നമുക്ക് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാം. സി ഐ ഡി ദീപയും സി ഐ ഡി അമൃതയും അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കട്ടെ.
2: കണ്ടുപിടിച്ചതറിഞ്ഞില്ലേ
1: ഇതുവരെ അറിഞ്ഞതിന്റെ ഒരു
2: ഒന്നും
1: നേരത്തെ അയച്ചതാണ് കേട്ടോ. മോൻസി ചേട്ടൻ, തൊണ്ട ഭാഗ്യം ഭക്ഷണം, അതെന്താന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോ ആന്റണി ചേട്ടന്റെ ഭാഗ്യം കൊണ്ട്
2: തൊണ്ട ഭാഗ്യം ഭക്ഷണം.
1: ഉപ്പ് നോക്കി തീർത്ത് കാണുവന്ന്
2: മറ്റേ അതല്ലായിരുന്നു സത്യം.
1: ലിസി ചേച്ചി, ലിസി ചേച്ചി ഓരോ ഗസ് ചെയ്യുവായിരുന്നേ. റീവൈൻഡ് വായിക്കാൻ താമസിച്ചതായിരിക്കാം കാരണം. ആന്റണി ചായന്റെ റീവൈൻഡ് വായിക്കാൻ താമസിച്ച കാര്യാണേ. ഇനി അതല്ല, ആറ്റിൽ ചാടിയപ്പോൾ തോർത്തൊഴുകിപ്പോയ മുൻ റീവൈൻഡ്.
2: വീണ്ടും ആന്റണി ചേട്ടൻ അതിനകത്തു നിന്നൊന്ന് മുക്തരാവാൻ വേണ്ടിട്ടാ
1: ഒരു
2: ഇപ്പൊ കേൾക്കാത്തവര് പോലും അതറിഞ്ഞു
1: അറിഞ്ഞു. ആറ്റിച്ചാടി ഇപ്പൊ തോർത്തൊഴുകി പോയിട്ടില്ല കേട്ടോ ലൂസി ചേച്ചി. അതെന്താ
2: രക്ഷിച്ചതേ ഉള്ളൂ, തോർത്തായിരുന്നു പക്ഷെ ലൂസി ചേച്ചി രക്ഷിച്ചു, ആളെ രക്ഷിച്ചു.
1: അവർ തമ്മിൽ ദേഷ്യത്തിലാണോ വീണ്ടും സംശയം. എങ്കിലും ആന്റണി ചായ ലൂസി ചേച്ചിയെ കളിയാക്കിയത് മോശമായി. ഇനി ലൂസി ചേച്ചി സോങ്സ് ഓൺ ഡിമാൻഡിൽ വിളിക്കുവോ?
2: അവിടെ
1: ഇത് കാര്യം അറിയുന്നതിന് മുന്നേ അയച്ചതാ കേട്ടോ ലിസി ചേച്ചി. ഇനി സോങ്സ് ഓൺ ഡിമാൻഡിൽ വിളിക്കുമോ എന്നാണ് ലിസി ചേച്ചിയുടെ പേടി. അതാണ്. ഓക്കെ, ലേഖ ചേച്ചി. ലേഖ ചേച്ചി ചിരിയോട് ചിരി. അവിടെ വെച്ചിരുന്ന പഴംപൊരി ഒക്കെ കരിഞ്ഞു എന്നാ തോന്നുന്നത്. എന്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് ചിരിയോട് ചിരിയാണ് ലേഖ ചേച്ചി. ഗീത ചേച്ചി, ഗീത ചുമത്ര, ബായ് ബൈ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് ഒരു സ്മൈൽ ഒക്കെ
2: പറയാനില്ല.
1: ജയങ്കരേട്ടൻ, അമൃത ദീപ, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? അടുത്ത പറ്റിക്കല്, നമ്മളെല്ലാരെയും അങ്ങ് പറ്റിക്കുവാണോ?
2: എന്താണ് ജയങ്കരേട്ടൻ, ഞങ്ങൾ പാവം.
1: അതെ, ഞാൻ വിചാരിച്ചു ഇന്ന് റേഡിയോ കഫേ ആയിരിക്കുമെന്ന്. സാധാരണ വ്യാഴം അല്ലെങ്കിൽ വെള്ളി ആയിരിക്കും. എന്തായാലും രണ്ടുപേരെയും നല്ല മഴ കൊള്ളിച്ച് നല്ല ചൂടുള്ള ചൂരൽ കഷായം കൂടി തന്നിട്ട് മാക് ഫെസ്റ്റൽ കയറ്റു. ഇത് ഫോട്ടോ ചിക്കാരന്റെ പ്രതിജ്ഞയാണ്. ഇങ്ങോട്ട് വാ. ഉച്ച ഇവിടെ ഇടണ്ടതായിരുന്നു. ഞാനും അയക്കുന്നുണ്ട് എന്റെ ഓർമ്മക്കുറിപ്പ്. ജയങ്കരേട്ടനാണ്
2: കേൾക്കുന്നതാണ്.
1: അപ്പൊ നിങ്ങൾ വിചാരിക്കും എപ്പോഴും അയക്കുമെന്ന് പറയാറുണ്ട്. എന്റെ ഓർമ്മക്കുറിപ്പ് പറയുമ്പോൾ ആരും ചിരിച്ചു പോകും. ഒരുപാടുണ്ട് പറയാൻ. ഇനി ചിരിപ്പിച്ചില്ലെങ്കിലാണ്
2: ജയങ്കരേട്ടാ ചമ്മ നിക്കരുത്. അഥവാ അയച്ചിട്ട് ഞങ്ങൾ ആരും ചിരിച്ചില്ലെങ്കിൽ അവിടെ തകർന്നു പോകും.
1: അടുത്ത് തന്നെ എന്റെ ഓർമ്മക്കുറിപ്പ് വരുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്.
2: മറ്റേ ഇതാണ് ഇന്ന് വരും, നാളെ വരും, നാളെ വരും, ഇന്ന് വരും.
1: ശീത ചേച്ചി കുട്ടികളുടെ ചായ കൊടുപ്പ് കഴിഞ്ഞില്ല. മൂന്നുപേരുടെ ഫോട്ടോ ഇട്ടിട്ട് ഈ മൂന്നാളും വന്നാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന്. ശരി, അപ്പൊ എന്തായാലും എല്ലാവരുടെ മെസ്സേജ് നമ്മൾ വായിച്ചു. ആന്റണി ചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു റിപ്ലൈ തന്നാൽ കൊള്ളാമായിരുന്നു.
2: നല്ലതായിരുന്നു. അപ്പോ ഞങ്ങളൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാ, ഒരുപാട് ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അപ്പോ ഈ ഒരു റിവൈൻഡ് ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു. ഞങ്ങള് രസകരമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു, നമ്മള് പോയി. പക്ഷെ ഇങ്ങനെയുള്ള കത്തുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്
1: തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു മണിക്കൂർ സമയം വേറൊരു
2: ലോകത്ത്.
1: പിന്നെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ കാണുമല്ലോ അല്ലേ. അപ്പൊ നിങ്ങളുടെയൊക്കെ രീതിയിൽ അത് അയക്കുക എന്നുള്ളതാണ്. അന്ന ചേച്ചി ദുഫായിക്കാരി ഇങ്ങ് എത്തിയിട്ടുണ്ടല്ലോ. എന്റെ ദീപ അമൃതയെ ഞാനിന്ന് ചമ്മിപ്പോയി. നാട്ടിൽ വന്നു എന്നാ ഒരു പാട്ടൊക്കെ പാടിയേക്കാം എന്ന് വിചാരിച്ച് പാടി റേഡിയോ വെച്ചപ്പോ രണ്ടുപേരും കൂടി തകർക്കുന്നു. ആന്റണി ചേട്ടന്റെ റീവൈൻഡ് തകർത്തു എന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ എന്തായാലും ദുബായ്ക്കാരി വിഷമിക്കണ്ട, ഇനിയുണ്ടല്ലോ.
2: പിന്നെ ഇനി
1: ദിവസമല്ലേ ഉള്ളു നമുക്ക് റീവൈൻഡ് ഉള്ളത്.
2: അപ്പൊ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത രസകരമായിട്ടുള്ള ചിരിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അതൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരൂ.
1: ബാല്യകാലത്തിലെ,
2: കൗമാരകാലത്തിലെയോ, സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടത്തിലേക്ക് നമുക്ക്.
1: അതെ, ഒരുപാടുണ്ടാവും. അമൃതയ്ക്കൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷെ അത് ചിരിപ്പിക്കോ
2: എന്നാണ്.
1: പിന്നെ ശേഷേർലി ചേച്ചി, ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്ന് ഓർത്തു. രക്ഷപ്പെട്ടു വരുമെന്ന് ഓർത്തു എന്ന്. പിന്നെന്തേ ഇത് തന്നെ നിങ്ങളൊക്കെ. ഞങ്ങളങ്ങ് കടവന്ത്രേ വന്നേനെ ആന്റണി ചേട്ടന്റെ അടുത്ത്. അപ്പൊ എന്തായാലും നമുക്ക് പതുക്കെ യാത്ര പറഞ്ഞാലോ. നമ്മളും ഒന്ന് ടെൻഷൻ അടിച്ചു, നമുക്കൊന്ന് ചായ കുടിക്കണം
2: അല്ലേ,
1: ഒന്ന് റിലാക്സ് ആവണം. എന്താണ് ഈ പറയുന്നത്? എത്ര കുടുംബങ്ങളാണ് തകർന്നത്.
2: പിന്നെ തകരും വിചാരിച്ചു, കാരണം ഇവർ ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു. എന്തായാലും ആന്റണി ചേട്ടൻ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ.
1: ആന്റണി ചേട്ടൻ റിപ്ലൈ തന്നെ എനിക്കൊന്ന് തയ്ക്കുകയും കേൾക്കുകയും കൂടെ അല്ലേ.
2: അപ്പൊ എന്തായാലും
1: നമുക്ക് പിന്നെ എന്തായാലും എപ്പോഴെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ്സിലോ സോങ്സ് ഓൺ ഡിമാൻഡിലോ ഒക്കെ
2: പറയട്ടെ. അപ്പൊ പറയാം.
1: ശരി, അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭ സായാഹ്നം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പതുക്കെ യാത്ര പറയുന്നു. അപ്പൊ ഇതുപോലുള്ള റീവൈൻഡ് നിങ്ങൾക്കും അറിയിക്കാം 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആന്റണി ചേട്ടന്റെ മെസ്സേജ്. ഗുഡ് ഈവനിങ്. ഇന്ന് റീവൈൻഡ് കേൾക്കാൻ ലൂസിയും മകന്റെ കുട്ടികളും മകളുടെ മകളും ഉണ്ട്. ലൂസി പല്ലുറമ്മിക്കൊണ്ടിരുന്ന കേൾക്കുന്നു കേട്ടോ. തന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ പല്ലിറമ്മി ഇരിക്കുകയാണ് ലൂസി ചേച്ചി. ആകെ കട്ടക്കലിപ്പ ലൂസി ചേച്ചി. ഈ കലിപ്പെല്ലാം അടുത്ത ലെറ്ററിൽ നമുക്ക് അങ്ങനെ മാത്രമേ ഒരു പ്രതികാരം ചെയ്യാൻ
2: പറ്റുള്ളൂ.
1: അതുകൊണ്ട് ഒന്നും നോക്കണ്ട, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എന്തെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് വായിക്കാം. അവൾ പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവരുടെ പ്രതികാരത്തിലായിരിക്കും
2: അല്ല. ഇനിയിപ്പോ നമ്മുടെ പ്രോമോ പോകുന്നത് അതായിരിക്കും. റിവൈൻഡ്
1: ലൂസി. അങ്ങനെ ലൂസി ഇതിനെന്ത് പ്രതികാരം ചെയ്യും? കാത്തിരിക്കുക,
2: കാത്തിരിക്കുക. അടുത്തതിന്
1: അടുത്ത
2: ആന്റണി ഇതിനെന്തിന് എന്ത് പ്രതികാരം?
1: അതന്നെ ലൂസിയുടെ കഴിയുമ്പോഴത്തേക്ക് ആന്റണി ഇതിന് എന്ത് മറുപടി കൊടുക്കും? കാത്തിരിക്കുക റേഡിയോ മക്ഫസ്റ്റ് 90.4 റീവൈൻഡ്. ഓക്കെ,
2: വിത്ത് ആർജെ അമൃത കാർത്തിക ആൻഡ് ആർജെ ദീപ.
1: ശരി, അപ്പൊ എന്തായാലും ടറ്റ ബൈ ബൈ പറയാം.
2: പറയാം പറയാം പറയാം.
1: അപ്പൊ ഇത്രയും നേരം റീവൈൻഡിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ദീപ.
2: ഞാൻ ആർജെ അമൃത കാർത്തിക.
1: സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമജിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020.

0: സീറോ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
0: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരിത് സാഗരത്തിലേക്ക് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ ശ്രീ പാർവതി എഴുതിയ നിസ്സഹായത. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി ഉടിയന്നൂരിൽ ചെല്ലുമ്പോൾ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം തുടങ്ങുകയായിരുന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഇതാദ്യമായല്ല, പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാതെ ഇതാദ്യമാ. അതും ജയിലിലേക്ക്. ചെന്നപാടെ കൂടെ ജോലി ചെയ്യുന്നവരെയെല്ലാം പരിചയപ്പെട്ടു. സെല്ലിലുള്ളവരെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ദാസേട്ടൻ മുന്നിൽ നടന്നു, ഞാൻ പിന്നാലെ. ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. 9 സെല്ലിനു മുന്നിൽ എത്തിയപ്പോൾ, മാഡം, ഈ സെല്ലിലുള്ളത് ഒരു രാജമ്മ എന്ന സ്ത്രീയാണ്. അവർ മകളെ മണ്ണെണ്ണ ഒഴിച്ചു കൊല്ലാൻ നോക്കിയതാ കേസ്. എന്ത് സ്ത്രീയാണല്ലേ മാഡം, അവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് വയലന്റ് ആകാറുണ്ട്. ദാസേട്ടൻ പറഞ്ഞു തീരും മുൻപേ പിറകിൽ നിന്നും, പാർവതി മാഡം, ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അവരാണ് രാജമ്മ. എല്ലാവരും കൂടി അവരെ പിടിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ, വിടൂ, അവരെ എനിക്ക് അറിയാവുന്ന ആളാണ്, വിടൂ. ഓടി വന്ന് അവരെന്റെ കയ്യിൽ പിടിച്ചു. സുഖമായിരിക്കുന്നു മാഡം? സുഖം. നിങ്ങൾക്കോ? എന്നവർ തലയാട്ടി. പിന്നീട് എനിക്കും അവർക്കും ഒന്നും പരസ്പരം ചോദിക്കാനുണ്ടായിരുന്നില്ല. പണ്ട് ഞാൻ ആലിങ്കരയിൽ ജോലി ചെയ്യുന്ന സമയം ഡൽഹിയിൽ ഒരു ദന്ത ഡോക്ടറെ റേപ്പ് ചെയ്ത് കത്തിച്ചു. അതിന് രാജ്യത്തെല്ലായിടത്തും പ്രതിഷേധം ഉണ്ടായപ്പോൾ അവിടെ സ്റ്റേഷനു മുന്നിൽ ഒരമ്മയും മകളും സത്യാഗ്രഹം നടത്തി. അതങ്ങനെ കുറേ നാൾ നീണ്ടു നിന്നു. രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. ആദ്യം ഞങ്ങൾ പോലീസുകാർ അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ പിന്നീട് ഒരു ദിവസം രാവിലെ അവരെത്തിയത് SI കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഇല്ല, എത്തുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നെന്തോ അത്യാവശ്യ കേസ് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാം മറന്നുപോയിരുന്നു. വൈകിട്ടോടെ ആ സ്ത്രീ തന്റെ മകളുടെ തലയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഓടിയെത്തിയില്ലായിരുന്നെങ്കിൽ അവർ പെൺകുട്ടിയെ കത്തിച്ചേനെ. മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ആ കേസിൽ ജനങ്ങൾ ഒന്നടക്കം ആ അമ്മയെ ഒറ്റപ്പെടുത്തി. എന്ത് സ്ത്രീയാണവർ! സ്വന്തം മകളെ എങ്ങനെ കൊല്ലാനാകും? പോലീസ് അന്ന് കൊലപാതകത്തിന് കേസെടുത്തു. ഞാൻ പിറ്റേന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ അവർ അധികം വെളിച്ചമില്ലാത്ത ഒരു മുറിയിലിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് അവരുടെ അടുത്തിരുന്ന്, അമ്മ മോളെ എന്തിനാ ഇങ്ങനെ ചെയ്യാൻ നോക്കിയത് എന്ന് ചോദിച്ചതും ആ സ്ത്രീ പൊട്ടിത്തെറിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒന്നും മിണ്ടാതിരിക്കണമായിരുന്നു. എനിക്ക് കൊല്ലണം, അവളെ കൊല്ലണം, കൊല്ലണം. അവരെന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഞാൻ വേഗം മുറിക്ക് പുറത്തിറങ്ങി. പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അവർ കരയുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ കണ്ണൊക്കെ തുടച്ചു. അവർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവരെ ശാന്തമാക്കാൻ ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു. പിന്നീട് അവർ പറയാൻ തുടങ്ങി, നാട്ടിൽ ഒരു വൃത്തികെട്ട മൃഗമുണ്ട്, മനുഷ്യനല്ല അവൻ, മൃഗം തന്നെയാണ്. അവന്റെ മുന്നിൽ കാണുന്ന പെൺകുട്ടികളെല്ലാം അവൻ ഉപയോഗിക്കും. അവരെയും പേടിയില്ല. ആരെങ്കിലും അവനെതിരെ പരാതിപ്പെട്ടാൽ അതൊക്കെ അവൻ ഇല്ലാതാക്കും. എന്നിട്ട് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെയെല്ലാം അവൻ ഉപദ്രവിക്കും. പോലീസും അവന്റെ ആൾക്കാരാണ്. ഒരിക്കൽ എന്റെ മകൾക്ക് നേരെയും അവൻ കൈ ഉയർത്തി. അവനെതിരെ ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. പ്രതികരിക്കാൻ എനിക്ക് ആരുമില്ല. എന്റെ മകളെ കൊല്ലുകയല്ലാതെ മറ്റെന്താണ് ഞാൻ ചെയ്യേണ്ടത്? വിതുമ്പിക്കൊണ്ട് അവർ ചോദിച്ചു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ തുടർന്നു, നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുമ്പോൾ മാധ്യമങ്ങൾ കുറച്ചൊക്കെ അതിന്റെ പിറകെ പോകും. അത് കഴിഞ്ഞാൽ എല്ലാവരും അത് മറക്കും. എല്ലാവരും പീഡിപ്പിച്ച ആളിന്റെ മനുഷ്യാവകാശത്തെപ്പറ്റി മാത്രമാണ് പിന്നീട് സംസാരിക്കുക. എന്നാൽ അവൻ പീഡിപ്പിച്ച പെൺകുട്ടിക്കുമുണ്ടായിരുന്നു ഈ ലോകത്ത് ജീവിക്കാനും അവളുടെ ശരീരത്തെ സൂക്ഷിക്കാനുമുള്ള അവകാശം. അതാരും കാണാറില്ല. എന്നാണ് ഇവിടുത്തെ ഈ നിയമങ്ങളൊന്ന് മാറുക. അതുവരെ ഞാൻ എന്റെ മകളെ എന്തു ചെയ്യും? കൊല്ലുകയല്ലാതെ. എനിക്ക് അവരോടൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ അവർക്ക് മുന്നിൽ തലകുനിച്ചു നിന്നു. മോളെ, പണ്ട് നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ടായാൽ സ്ത്രീധനം കൊടുക്കേണ്ടതിന്റെ പേരിൽ അച്ഛനമ്മമാർ അവരെ കൊന്നുകളയായിരുന്നു. എന്നാൽ ഇന്നും അതുതന്നെയാണ് നടക്കുന്നത്. പക്ഷെ കാരണം മറ്റൊന്നാണെന്ന് മാത്രം. പെൺജന്മം, അത് വല്ലാത്ത ശാപം തന്നെയാണ്. ഞാൻ അണിഞ്ഞ യൂണിഫോമിനോട് അന്ന് ആദ്യമായി എനിക്ക് വെറുപ്പ് തോന്നി. പോലീസായിട്ടും ഇതിനൊക്കെ എതിരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നിയിരുന്നു. പിന്നീട് എന്റെ മുന്നിൽ വന്ന കേസുകളിൽ ഞാൻ കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ കരിയറിൽ ഇത് എത്രാമത്തെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലെനിക്ക് ഒരു വിഷമവുമില്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ ശ്രീപാർവതി എഴുതിയ നിസ്സഹായത. ഈ കഥ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കഥാസരിസാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസ് മാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
0: അതിനല്ലേ സോങ്സ് ഓണ്ടി മാൻ.
2: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺ സമാഷ്.
2: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഒൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: റേഡിയോ മാക്ഫസ് 90.4 ഇനി ONV കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി, KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
2: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഓർഡിനറി ബസുകളും സ്വകാര്യ ബസുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
4: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കെഎസ്ആർടിസി ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
2: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ദി ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാം വിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS-കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
2: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 ഗ്രാമിന് 13,020 ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കൂടെയുള്ളത് ദീപ. അപ്പൊ എന്തായാലും വേഗം തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോളൂ 0469273033 എന്ന നമ്പറിലേക്ക്. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ശുഭരാത്രി മെസ്സേജ്. മഴയുണ്ടോ അവിടെ? മഴയിൽ കുതിർന്ന ശുഭരാത്രിയാണോ കുതിരാത്ത ശുഭരാത്രിയാണോ എന്നൊക്കെ അറിയാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പൊ എന്തായാലും ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് 1 മണിക്കൂർ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾ ചോദിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യം തന്നെ എന്റെ ഒരു സ്പെഷ്യൽ പാട്ട് കേട്ടതിന് ശേഷമായിരിക്കും നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാട്ടിലേക്ക് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു നോക്ക് കാണാൻ എന്ന ഫിലിമിലെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന പാട്ടാണ് കേട്ടോ. ചിന്നുക്കുട്ടി ഉറങ്ങിയില്ല എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ഫസ്റ്റ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. ചുനക്കര രാമൻകുട്ടി സാറിന്റെ വരികൾക്ക് ശ്യാം സാറാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിലൂടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് തുടങ്ങാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

യെസ്, അങ്ങനെ നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെ അവസരമാണ്. 0469273033 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, യെസ്, ഗുഡ് ഈവനിങ്. രഘു ചേട്ടാ, ആനിക്കാട്ടുകാരൻ ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, ആ പാട്ട് വെച്ചേരാ ട്ടോ. ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? നമ്മുടെ അനിൽ ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ, ബൈ. കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിൽ കെ ജി മാർക്കോസും ജെൻസിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. എനിക്ക് തോന്നി ഈ അടുത്ത് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ കേട്ട പാട്ടാണെന്ന്. ജോൺസൺ മാസ്റ്റർ ആണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ദേവദാസ് അദ്ദേഹത്തിൻ്റെതാണ് ലിറിക്സ്. അപ്പം എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഉഷിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ ഇങ്ങനെ കേട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
7: ഹലോ, നമസ്കാരം ദീപ.
6: നമസ്കാരം, നമസ്കാരം.
7: ആനന്ദൻ തിലാനരെ.
6: ഓക്കെ, ആനന്ദൻ ചേട്ടന് ആനന്ദത്തോടെ ചോദിക്കൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
7: എനിക്ക് ഒരു ഇന്ന് ഹിന്ദി പാട്ട് കേൾക്കാൻ ആഗ്രഹം. നമ്മുടെ അനാരി എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഹിന്ദി, അതിന്റെ അകത്തൊരു പോലോസ എന്നൊരു പാട്ടുണ്ട്, ആ പാട്ടാ ദീപ ഇന്ന് കേൾക്കേണ്ടത്.
6: ഓക്കെ, എനിക്കൊന്ന് ഉദിത് നാരായൺ പാടിയിട്ടുള്ള പാട്ടാണ് അല്ലേ?
7: അതെ, കറക്റ്റ് ആണ്, ഉദിത് നാരായണൻ പാടിയ പാട്ടാണ്. പിന്നെ ഇപ്പൊ കേട്ട കന്നിപ്പൂമാനം വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഇപ്പൊ അടുത്തടുത്ത്
6: കേട്ടു. ഞാനിരുന്നപ്പോ തന്നെ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഈ അടുത്ത് നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിൽ കേട്ടതേ ഉള്ളൂ ആ പാട്ട്.
7: അതെ അതെ, കേട്ടതേ ഉള്ളൂ. പിന്നെ ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു,
6: പറഞ്ഞോ.
7: ഇത് ഈ പാട്ട് ഹിന്ദി പാട്ട് ഇടുന്ന ഇഷ്ടപ്പെടുന്ന ശ്രീധരൻ ചേട്ടൻ, ഗിരീഷ് മഞ്ഞപ്ര, അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പിന്റെ സൗഹൃദവാണി, അവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
6: ഓക്കെ ആനന്ദൻ ചേട്ടാ, അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ.
7: ഓക്കെ, താങ്ക് യു.
6: ഓക്കെ, അപ്പൊ നമ്മുടെ ആനന്ദൻ ചേട്ടൻ സ്പെഷ്യൽ ആയിട്ട് ശ്രീധരൻ ചേട്ടൻ ഒരു ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജ് ഇവിടെ ഉണ്ട്, അപ്പൊ അതങ്ങ് വായിച്ചേക്കാം. ഗുഡ് ഈവനിങ് ദീപ. മൗനത്തോളം ശക്തമായ ഭാഷയില്ല, മൗനത്തോളം ശക്തമായ ശിക്ഷയില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് ഉത്തമം. എല്ലാവർക്കും ശുഭരാത്രി, ശ്രീധരൻ അവണൂർ. ഓക്കെ, ശുഭരാത്രി പ്ലസ് ദ ഈ ഒരു പാട്ടും കൂടി ശ്രീധരൻ ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ എന്തായാലും ശ്രീധരൻ ജനറലിന്റെ ഡെഡിക്കേഷന് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇഷ്ട ഗായകൻ ഉദിത് നാരായൺ, 90s നിറഞ്ഞു നിന്ന മറ്റ് സമകാലീന ഗായകരായിരുന്നു കുമാർ സാനു, അൽക്ക യാഗ്നിക്. ഡെഡിക്കേഷൻ ഒത്തിരി നന്ദി ആനന്ദൻ, ശ്രീധരൻ അവണൂർ. ഓക്കെ, ആ ഒരു നന്ദി ഞാൻ കൈമാറിയിട്ടുണ്ട് കേട്ടോ ശ്രീധരൻ ചേട്ടാ. നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
1: ഹലോ ദീപാജി, നമസ്കാരം.
0: നമസ്കാരം ജി.
1: ഓക്കെ
0: ഷാജു ചേട്ടാ, ഏത് പാട്ട് വേണം?
1: എനിക്കൊരു പഴയ പാട്ട്, നമ്മുടെ
0: മുത്തുമണി പളങ്കു വെള്ളം, പുഴയിൽ എന്റെ കൊത്തുപണി മുത്തുമണി പളങ്കു വെള്ളം, പുഴയിൽ എന്റെ
1: കൊത്തുപണി കരിമ്പു വെള്ളം.
0: തിരിച്ച് തിരിച്ച്, ആദ്യം വെള്ളം പിന്നെ വള്ളം കേട്ടോ. ഓക്കെ ഷാജു ചേട്ടാ, പാട്ട് വെച്ചേരാ കേട്ടോ. ഇന്ന് ശ്രീധരൻ ചേട്ടനാണല്ലോ മൊത്തം ഡെഡിക്കേഷൻ. ശരി, കൊടുത്തേക്കാം. ആയിക്കോട്ടെ, കൊടുക്കാം കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ഷാജു ചേട്ടനാണ് മുത്തുമണി പളങ്ക് വെള്ളം, പിന്നെയാണ് നമ്മള് കൊത്തുമണി കരിമ്പ് വള്ളത്തിലേക്ക് വരുന്നത്. ദാസേട്ടൻ പാടിയ പാട്ട്, വയലാർ ദേവരാജൻ കൂട്ടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ പിന്നെ വരികളുടെ ഒക്കെ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഇങ്ങനെ എടുത്തു വച്ചിരിക്കുകയല്ലേ അല്ലേ. അപ്പൊ എന്തായാലും ഇതും ശ്രീധരൻ ചേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.

0: രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: അങ്ങനെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല നല്ല പഴയ പാട്ടുകളാണ് അല്ലെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കാറ്റഗറി ചെയ്ത് ഒരു പാട്ട് നമ്മളിങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കേട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ പാട്ടിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് ഈവനിങ്. നമസ്കാരം.
1: ഞാനൊരു പഴയ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കൊരു ആഗ്രഹമാണ് അടുത്ത ഒരു പഴയ പാട്ട് കേൾക്കണം എന്നുള്ളത്. ഏത് പാട്ടാണ് രാജപ്പൻ ചേട്ടാ? ഓക്കെ, ആ പാട്ട്
2: വെച്ചേരാം.
1: ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം
2: കേട്ടോ.
1: ഓക്കെ, അപ്പൊ നമ്മുടെ രാജപ്പൻ ചേട്ടനും പഴയ പാട്ടാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുന്നതാണ്. ഒരു പഴയ പാട്ട് രണ്ടെണ്ണം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഈ ഒരു പഴയ പാട്ട് കേൾക്കാം എന്നിങ്ങനെ തോന്നുമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ട്, ശരശയ്യ മൂവിയിലെ നമ്മളുടെ മാധുരിയമ്മ പാടിയ പാട്ട്. ഇതും വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലുള്ള പാട്ടാണ്. ശ്രീധരൻ ജേട്ടന്റെ മറ്റൊരു മെസ്സേജ്, നിത്യഹരിത നായകൻ വള്ളത്തിലൂടെ പാട്ടും പാടി പോകുന്നത് കാണാനുണ്ട് എന്റെ ഷാജു, ഒത്തിരി നന്ദി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ശ്രീധരൻ ചേട്ടാ. മുഹമ്മദിക്കയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ഗുഡ് ഈവനിങ് റേഡിയോ മാക് ഫാസ്റ്റ് ദീപ. പാട്ട് ചോദിക്കുന്നവർക്കും പാട്ട് കേൾക്കുന്നവർക്കും പാട്ട് കേൾപ്പിക്കുന്നവർക്കും പാട്ടിനൊപ്പം ശുഭരാത്രി നേരുന്നു. പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ, അപ്പൊ പാട്ടിനൊപ്പം മുഹമ്മദിക്കും ഒരു ശുഭരാത്രി ഇരിക്കട്ടെ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അടുത്ത കോളർ ഉണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
1: ഞാൻ രതീഷാണ്, മഞ്ഞപ്പറയുന്നു.
0: രതീഷ് ഏട്ടൻ, മഞ്ഞപ്പറ, ഞങ്ങൾ ഇങ്ങനെ മഷിട്ട് നോക്കണം എവിടെങ്കിലൊക്കെ ഉണ്ടോന്ന്.
1: ഇറക്കി വരാറുണ്ട് വല്ലപ്പോഴും.
0: അതെ, അപ്പൊ വല്ലപ്പോഴും വരുമ്പോ നല്ലൊരു ഒരു വെറൈറ്റി പാട്ടൊക്കെ ചോദിച്ചിട്ടങ്ങ് പോവും.
1: അതെ അതെ, ഇന്നിപ്പോ അതുപോലെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു.
0: ശരി,
1: എല്ലാവർക്കും അറിയാവുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള പാട്ട് തന്നെയാണ്, തമിഴാണ്. വളയോസൈ കലകല എന്നുള്ള പാട്ടല്ലേ?
0: അതെ, വളയോസൈ കലകല കലകല.
1: പിന്നെ ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട് പറയാം. എന്താണ്?
0: എന്താ
1: ഈ പാട്ട് പാടിയിട്ടുള്ളത്? എസ് പി ബി കൂടെ നമ്മുടെ
0: ലതാ മങ്കേഷ്കറും.
1: അതാണ് പ്രത്യേകത.
0: അതാണ് എസ് പി ബി ലതാ മങ്കേഷ്കറും കൂടെ ചേർന്ന് പാടി ഹിറ്റ് ആക്കിയിട്ടുള്ള. എപ്പ കേട്ടാലും ഇത് നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ആണ്.
1: കമലഹാസൻ,
0: അമല,
1: അമല,
0: യെസ്. ഓക്കെ, അപ്പൊ
1: എന്തായാലും
0: അതെ, ഇളയരാജ മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ട് വാലിയുടെ വരികൾ. ഇനി പ്രത്യേകം വേറെ എന്താ വേണ്ടത്? അല്ലേ,
1: എന്താ വേണ്ടത്?
0: നല്ലൊരു
1: റൊമാൻറ്റിക്.
0: അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ രതീഷേട്ടാ. ആയിക്കോട്ടെ, എല്ലാവർക്കും. മഴയൊക്കെ അല്ലേ, നല്ലൊരു റൊമാൻറ്റിക് സോങ് ആയിക്കോട്ടെ. ഇനി അടുത്ത്. ശരി, ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ രതീഷ് ഏട്ടനാണ്. നല്ല പാട്ടാണ്. നമ്മളിപ്പോഴും എവിടെയെങ്കിലൊക്കെ ഇൻസ്റ്റയിൽ നമ്മളൊരു സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചില പഴയ പാട്ടിലേക്ക് പോകുമല്ലോ നമ്മൾ. അങ്ങനെയൊക്കെ പോകുമ്പം നമ്മുടെ ഇളയരാജയുടെ ഈ ഒരു പാട്ടൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഇന്നും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പിന്നെ കല്യാണത്തിൻ്റെ ഓരോരുത്തരുടെയും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ചിലരുടെയൊക്കെ നല്ല രസമായിട്ട് ഈ പാട്ടൊക്കെ ഇട്ടിട്ട് അവർ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രസമായിട്ടുണ്ട് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മൾ നേരെ ഇനി ഈ പാട്ടിലേക്ക് പോവാണ്. സ്റ്റേറ്റ് ചെയ്യും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: എന്ത് രസമുള്ള പാട്ടാണല്ലേ നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞത്. സോങ്സ് ഓൺ ഡിമാൻഡിൽ അപ്പൊ നല്ല നമ്മൾ വേറൊരു കാലഘട്ടത്തിലേക്ക് വേറൊരു മൂഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും സോങ്സ് ഓൺ ഡിമാൻഡിൽ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഇത് രാജു തോട്ടപ്പുഴ.
0: രാജു ചേട്ടൻ തോട്ടപ്പുഴയിൽ നിന്ന് പറയൂ. രാജു ചേട്ടാ, ഏത് പാട്ട് വേണം?
1: മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി മലവും തലവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ
0: ആ പല്ലവി കട്ട് ചെയ്ത് ഞങ്ങൾ കേൾപ്പിക്കത്തുള്ളൂ കേട്ടോ. ഇത്രയും പാടി സമയം കളഞ്ഞില്ലേ. ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചാ കേട്ടോ രാജു ചേട്ടാ. രാജപ്പൻ ചേട്ടനോ?
1: എല്ലാവർക്കും വേണ്ടിയാ.
0: ശരി ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ രാജു ചേട്ടനാണ് പാടി തന്നത് നമുക്ക്. കുറച്ച് ഏട്ടി ഉമ്മർ സംഗീതം ചെയ്തിട്ടുള്ള പാട്ട്, ബിച്ചു തിരുമലയുടെ വരികൾ, ജാനകിയമ്മയാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അനിലയുടെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയോ വന്നു ചേർന്ന ചില മനുഷ്യർ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായി മാറുന്നതിന്റെ പേരാണത്രെ സൗഹൃദം. ഹായ് ദീപുസ്കുട്ടി, ഗുഡ് ഈവനിങ്. രഘുചേട്ടാ സൂപ്പർ, താങ്ക്സ്. അപ്പൂസ്കുട്ടി, അമൃത കർത്തിയക്കുട്ടി, ഹായ് കോയ്, ഗുഡ് നൈറ്റ്. ഓയെ ആനപ്പറ. ഓക്കെ, ആനപ്പറയ്ക്ക് എന്താണ് ഒരു ചിന്താമഗ്നനായിട്ട് നിൽക്കുന്നത്. ഗുഡ് നൈറ്റ് അനിലേട്ട. ഷാജു ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദീപ, രാജപ്പൻ ചോദിച്ച ശരശയ്യൽ പി മാധുരി പാടിയ നീലാംബരമേ സൂപ്പർ സോങ്. ഈ പാട്ട് തന്നെ പഴയ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയ പ്രതീതി. നന്ദി ശ്രീ രാജപ്പൻ ആൻഡ് ദീപ. നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഷാജു മടത്തുമടി. ഓക്കെ, ആ നന്ദി ഒക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് രാജു ചേട്ടൻ ചോദിച്ച പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. നല്ല രസമുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു മെസ്സേജ് വായിച്ചതിന് ശേഷം പോകാം. നമ്മുടെ അമ്പിളി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ്, മോൾ ഹുസൈ ഗുഡ് ഈവനിംഗ് മോളെ. എന്റെ റേഡിയോ ഫാമിലിക്കും ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിനും മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ, ഓക്കെ അമ്പിളി ചേച്ചി, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. മിനി ചേച്ചി, ഇന്നത്തെ പാട്ടെല്ലാം നല്ല സൂപ്പർ പാട്ടായിരുന്നു. എല്ലാവർക്കും ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മിനി ചേച്ചി, ശുഭരാത്രി. നമുക്കിനി പാട്ട് കേട്ടിട്ട് തിരിച്ചുവരാൻ സമയമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് മെസ്സേജിലേക്കൊക്കെ ഒന്ന് പോവാം. ഗീത ചേച്ചി, ദീപമോളെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഗീത ചേച്ചി. അപ്പം എന്തായാലും ഇത്രയും മെസ്സേജ് ആണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. ആ ശരി, അപ്പം എന്തായാലും നമുക്ക് 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ, ഒരു പാട്ടും കൂടി കേട്ടിട്ട് തിരിച്ചു വരാനുള്ള ഒരു സമയമുണ്ട്. ചെറിയ പാട്ടുമെല്ലാം ഇനി നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ആർക്കെങ്കിലും. അപ്പം ഇതെന്തായാലും ദാസേട്ടൻ പാടിയ പാട്ടാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ തിരിക്കണ ഇനി നമുക്ക് അധികം സംസാരിക്കാൻ സമയമില്ല. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ, ഹായ് ദീപകുട്ടി.
0: ഹായ്,
1: ഞാൻ സൽമ ജമാലുദ്ദീൻ എടേക്കുന്നു.
0: സൽമ, ഇതാ പെട്ടെന്ന് പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, കുറച്ചെങ്കിലും കേൾപ്പിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, എല്ലാരും ഉറങ്ങിക്കോട്ടോ. ടാറ്റ, ബൈ ബൈ. ഓക്കെ, പാവം നമ്മുടെ സൽമത്ത് എപ്പോഴും ലാസ്റ്റ് കോളർ ആയിരിക്കും, അതുകൊണ്ട് പാട്ട് ശരിക്കും കേൾക്കാനും പറ്റില്ല. അനിലേട്ടൻ തിരിച്ചു വരേണ്ട, സമയം കഴിഞ്ഞെന്ന് വന്നു. ഗിരീഷ് ഏട്ടൻ എന്താണ്, ദീപയ് ഇന്ന് എല്ലാ ശ്രോതാക്കളും കേൾപ്പിച്ച ഗാനങ്ങൾ എല്ലാം മനോഹര ഗാനങ്ങളായിരുന്നു. ശുഭരാത്രി. ഓക്കെ ഗിരീഷ് ഏട്ടാ, ശുഭരാത്രി. ഹായ് ദീപാ ത്രിമൂർത്തിസിന്റെ സന്ധ്യാവന്ദനം പാട്ടുകളെല്ലാം നന്നായിരുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും ദീപയ്ക്കും സൗഹൃദവാണി സുഹൃത്തുക്കൾക്കും ശുഭരാത്രിയും സുഖനിദ്രയും ആശംസിക്കുന്നു. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തിസ്, നമുക്ക് പാട്ട് കേട്ടോണ്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ ഒട്ടും സമയം കാണത്തില്ല പാട്ട് കേൾക്കാനായിട്ട്. അപ്പൊ ത്രിമൂർത്തിസിനൊരു ശുഭരാത്രി. ജീവൻ ചേട്ടൻ എന്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ആ സ്പോർട്സ് ആണ്, സ്പോർട്സ്. മൊറോക്കോ ഓറഞ്ച് പടയെ വീഴ്ത്തി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി? അങ്ങനെ ഹോളുണ്ടും പുറത്ത് ഇക്കോ പ്രോബ്ലം, സൗണ്ട് വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓൺലൈനിൽ? അറിയില്ല കേട്ടോ ജീവൻ ചേട്ടാ, നോക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടറ്റാ ബൈ ബൈ പറയുന്നത് ദീപയാണ്. നാളെ നമുക്ക് വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ ഏൽക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്റ്റുഡൻസ് കോർണർ. ഇന്നത്തെ സ്റ്റുഡൻസ് കോർണറിൽ വിദ്യാഭ്യാസ മേഖലകളിലെ AIയുടെ ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് BCA സ്റ്റുഡൻസ് പ്രിൻസൺ സി ഫിലിപ്പ് ആൻഡ് അഖിൽ ബി കൃഷ്ണൻ.
6: ഹലോ സുഹൃത്തുക്കളെ, മാക്ഫാസ്റ്റ് കോളേജിൽ നിന്നും BCA തേർഡ് ഇയർ വിദ്യാർത്ഥി അഖിലാണ് നിങ്ങളോടൊപ്പം.
7: കൂടെ ഞാനുമുണ്ട്, നിങ്ങളുടെ സ്വന്തം പ്രിൻസൺ. അഖിലെ, എന്താണ് ഇന്നത്തെ നമ്മുടെ കിടിലം വിഷയം?
6: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ പഠനത്തിന് ട്രെയിനിങ്ങിലും എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ്.
7: അതെ, ഡുവലിംഗോ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഓരോ കുട്ടിക്കും കഴിവിനനുസരിച്ച് പഠിക്കാൻ ഇപ്പോൾ AI സഹായിക്കുന്നുണ്ട്.
6: ശരിയാണ്, സംശയങ്ങൾ ചോദിക്കാൻ ChatGPT, Google Gemini ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഡോക്ടർമാർക്ക് സർജറി പ്രാക്ടീസ് ചെയ്യാൻ VR ടെക്നോളജിയിലും ഉണ്ട് AIയുടെ മാജിക്.
7: മാത്രമല്ല, കണ്ണ് കാണാത്തവർക്കും ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്കും AI വലിയൊരു സഹായമാണ്. കുട്ടികളുടെ അസൈൻമെന്റ് ഒക്കെ നോക്കി കറക്റ്റായി മാർക്കിടാനും AI ഇപ്പോൾ മിടുക്കന്.
6: പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ AI മാത്രം ആശ്രയിച്ചാൽ സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് പോകും. AI എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ്, അതൊരിക്കലും നമ്മുടെ ടീച്ചർമാർക്ക് പകരമാകില്ല.
7: തീർച്ചയായും, നല്ല രീതിയിൽ AI ഉപയോഗിക്കുക. ടെക്നോളജിയും നമ്മുടെ സ്വന്തം ബുദ്ധിയും കൂടെ ചേരുമ്പോഴാണ് സൂപ്പർ റിസൾട്ട് കിട്ടുക.
6: അപ്പോൾ സ്മാർട്ടായി ഇരിക്കുക, സ്മാർട്ടായി പഠിക്കുക. അഖിൽ ബി കൃഷ്ണനും
7: പ്രിൻസൺ സി ഫിലിപ്പും
6: ഇവിടെ സൈൻ ഔട്ട് ചെയ്യുന്നു. ബൈ ബൈ.
5: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് സ്റ്റുഡൻസ് കോർണർ. വിദ്യാഭ്യാസ മേഖലകളിലെ AIയുടെ ഉപയോഗം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് BCA സ്റ്റുഡൻസ് പ്രിൻസൺ സി ഫിലിപ്പ് ആൻഡ് അഖിൽ ബി കൃഷ്ണൻ. വീണ്ടും സ്റ്റുഡൻസ് കോർണറിൽ മറ്റൊരു ടോപ്പിക്കുമായി കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടില് ഒരു പഞ്ചാബി സ്റ്റൈലില് പിടിച്ചാലോ? നമ്മളെപ്പോഴും കേരള സ്റ്റൈലില് പിടിക്കുന്ന അത്ര നല്ലതല്ലോ. അപ്പൊ ഇന്നൊരു പഞ്ചാബി സ്റ്റൈലില് കടായി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോട്ടീൻ ഒരുപാട് തന്നെ നമ്മുടെ ചിക്കനിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമായിട്ട് മാറി കഴിഞ്ഞു ചിക്കൻ എന്ന് പറയുന്നത്. എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ കൂടാനും പാടില്ല. നാടൻ സ്റ്റൈൽ ഫ്രൈ, റോസ്റ്റ്, ഗ്രേവി, അതുപോലെ കോണ്ടിനെന്റൽ തുടങ്ങി പല രീതിയിലാണ് ഇന്ന് ചിക്കൻ തയ്യാറാക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പഞ്ചാബി സ്റ്റൈൽ കടായി ചിക്കൻ നൽകുന്നത്. ഇപ്പൊ പരമ്പരാഗതമായിട്ട് നമ്മള് ഇരുമ്പ് കടായിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കടായി ചിക്കൻ എന്ന പേര് ലഭിച്ചത്. തക്കാളി, സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം പ്രത്യേകമായിട്ട് വറുത്തുപിടിച്ച മല്ലിയും ജീരകവും കുരുമുളകും തുടങ്ങിയ മസാലകളും ഒക്കെ ചേർന്നിട്ടാണ് ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. കടായി ചിക്കന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കട്ടിയുള്ള മസാല ഗ്രേവിയും നല്ല സ്പൈസി ഫ്ലേവറും തന്നെയാണ്. ഇപ്പൊ നമ്മൾ റൊട്ടി, നാൻ, ചപ്പാത്തി, ജീര റൈസ് ഇതിനൊപ്പം വളരെ നന്നായിട്ട് ചേരുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ കടായി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പൊ റെസ്റ്റോറന്റുകളിലൊക്കെ ഒരുപാട് ജനപ്രിയമായിട്ടുള്ള ഈ വിഭവം നമുക്ക് വീട്ടിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇപ്പൊ രുചിയിലും മണത്തിലും വ്യത്യസ്തത തേടുന്ന ചിക്കൻ പ്രേമികൾക്ക് കടായി ചിക്കൻ ഒരു മികച്ച ഓപ്ഷനാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും സ്വാദുള്ള പഞ്ചാബി വിഭവങ്ങളിൽ ഒന്നാണിത്. അപ്പൊ റെസ്റ്റോറന്റ് സ്റ്റൈലില് വെറുതെ ഒന്നുമല്ല നമ്മൾ ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ചാബി കടായി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീട്ടിൽ തന്നെ റെസ്റ്റോറന്റ് ടേസ്റ്റ് വരുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുപോയി കഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവകൾ പറയാം. ആദ്യം ചിക്കൻ 1/2 kg, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, തൈര് 2 tablespoon, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും നമുക്ക് ചിക്കനിൽ ചേർത്തിട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് ആദ്യം പറഞ്ഞത്. ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, ഉപ്പ്. ഇനി കടായി മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 tablespoon മല്ലി, 1 teaspoon ജീരകം, 1/2 teaspoon കുരുമുളക്, 3-4 വറ്റൽമുളക്. ഒന്നും കൂടി പറയാം, കടായി മസാലയ്ക്ക് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക്. അടുത്തെന്ന് പറയുന്നത് ഗ്രേവിക്ക് വേണ്ടുന്ന ഐറ്റംസ് ആണ്. എണ്ണ അല്ലെങ്കിൽ നെയ്യ് 3 tablespoon, സവാള 2 നീളത്തിൽ അരിഞ്ഞത്, തക്കാളി 3 അരച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tablespoon, 2 പച്ചമുളക്, ക്യാപ്സിക്കം അത് ഒരു ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കുക, അതുപോലെ കാശ്മീരി മുളക് പൊടി 1 teaspoon, ഗരം മസാല 1/2 teaspoon, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിന്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ചിക്കൻ പുരട്ടി വെക്കാനായിട്ടുള്ളത്, പിന്നെ കടായിക്ക് വേണ്ടിയിട്ടുള്ള മസാല, പിന്നെ ബാക്കിയുള്ളത് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എണ്ണ, സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ക്യാപ്സിക്കം, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മല്ലിയില. ആദ്യം നമ്മൾ കടായി മസാല തയ്യാറാക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക് ഇത്രയും എണ്ണയില്ലാതെ വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കുക. അതാണ് നമ്മളുടെ മെയിൻ പാർട്ട്. നമ്മളിതെല്ലാം പൊടിച്ചെടുക്കുകയാണ്. കടായി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക് ഇതെല്ലാം വറുത്ത് തന്നെ പൊടിച്ചെടുക്കുക. എണ്ണ ചേർക്കേണ്ട. ഇനി ചിക്കൻ നമ്മൾ കുറച്ച് സമയം വെക്കണം. അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് അതിന് വേണ്ടിയിട്ട് തൈരും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് ഒരു 30 minutes അതും നമ്മൾ മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഗ്രേവി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു കടായി എടുത്തിട്ട് അതിൽ എണ്ണ ചൂടാക്കിയിട്ട് സവാള ഫസ്റ്റ് നമ്മൾ വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വരും. ഇനി കാശ്മീരി മുളക് പൊടി, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടായി മസാല ഉണ്ടല്ലോ പൊടിച്ചു വെച്ചത്, അതും കൂടി ചേർക്കാം. എന്നിട്ട് ചിക്കൻ നമ്മൾ 1/2 hour മാറ്റി വെച്ചിട്ടുണ്ട്, ചിക്കനും കൂടി ചേർത്തിട്ട് വേവിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചൊരു 15 to 20 minutes വേവിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഇനി ലാസ്റ്റ് ക്യാപ്സിക്കൻ ചേർത്ത് ഒരു 3-4 minutes മാത്രം വേവിക്കുക. ഗരം മസാലയും മല്ലിയിലയും ചേർത്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കടായി ചിക്കന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ സാധാരണ ചിക്കൻ വെക്കുന്ന പോലെ, പക്ഷെ കടായി മസാലയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലില് അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കടായി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: സമയം

നല്ല ഉള്ളുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുണ്ടാവില്ലല്ലേ. നല്ല തിക്കുള്ള മുടിയാണെങ്കിലും നമുക്ക് ഏത് തരം ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉള്ളുള്ള മുടി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇനി ആ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി വെക്കണ്ട. നിങ്ങൾക്ക് പറ്റിയൊരു സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജി അപർണ. ഈ ആരോഗ്യമില്ലാത്ത മുടികൾ കൊഴിഞ്ഞു പോയിട്ട് വരുന്ന ചെറിയ മുടികളുണ്ടല്ലോ, അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതാണ് മുടിക്ക് ഉള്ളുണ്ടാകാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇതിനായിട്ട് എന്ത് ചെയ്യാം എന്ന് നോക്കുമ്പോൾ, നമ്മുടെയൊക്കെ തൊടിയിൽ കാണുന്നതാണ് പേരമരം. പേരമരത്തിന്റെ തളിരിലയില്ലേ, അതാണ് നമുക്ക് ഇന്ന് വേണ്ടത്. അതാണ് നമ്മുടെ മെയിൻ താരം. അപ്പോ നല്ല തളിരില നോക്കി പറിച്ചെടുക്കുക, ഇത് വൃത്തിയായിട്ട് കഴുകി മാറ്റിവെക്കുക. ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ചിരി മെനക്കീടുള്ള പരിപാടിയാണ് എങ്കിലും ട്രൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോ നമ്മുടെ പേരയില നല്ല വൃത്തിക്ക് അരച്ചെടുക്കുക. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കുക. ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോ വെളിച്ചെണ്ണയൊക്കെ ഉരുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നാടൻ വെളിച്ചെണ്ണ മേടിച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വട്ടം ചെയ്താൽ മതി. എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. അതിന് നമുക്ക് വേണ്ടത് പേരലയാണ്. നല്ല തളിരില എടുക്കുക, ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു രണ്ട് മൂന്ന് തണ്ട് പേരല, അതായത് തളിരില ഇടണം കേട്ടോ. ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് വറ്റി വറ്റി ഒരു അര ഗ്ലാസ് വെള്ളമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കണം, ഒരുപാട് തീ കൂട്ടി വെച്ച് തിളപ്പിക്കരുത്. ചെറു തീയിൽ വെച്ച് ആ ഒരു പേരയിലയുടെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് എത്തുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇടക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് മുടി വളരാൻ സഹായിക്കുന്ന രണ്ട് സൂത്രപ്പണിയാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജി അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി കാട് തേടി കടല് താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം
1: ശുഭയാത്ര.
0: ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക. യാത്രകളെ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ നെഞ്ചോട് ചേർക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് പക്ഷിപാതാളം എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. പച്ചപ്പ് നിറഞ്ഞ ഒരു ദേശമായ വയനാട്ടിൽ നിത്യഹരിത വനങ്ങളാൽ മൂടപ്പെട്ട നിരവധി ഭാഗങ്ങളുണ്ട്. വൈവിധ്യമാർന്ന വന്യജീവികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആനകൾ, പുള്ളിപ്പുലികൾ, കടുവകൾ, കാട്ടുപൂച്ചകൾ, കാട്ടുപോത്ത്, മയിലുകൾ, അങ്ങനെ മറ്റു വൈവിധ്യമാർന്ന പക്ഷികൾ എന്നിവ ഇവിടെ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 1740 മീറ്റർ ഉയരത്തിലും തിരുനെല്ലിയിൽ നിന്ന് 7 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പക്ഷിപാതാളം. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയും കൽപ്പറ്റയിൽ നിന്ന് 66 കിലോമീറ്റർ അകലെയും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 78 കിലോമീറ്ററും അകലെയാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിക്കടുത്തുള്ള ബ്രഹ്മഗിരി കുന്നുകളുടെ കേരള ഭാഗത്തായിട്ടാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയ്ക്കും കേരളത്തിലെ വയനാട് ജില്ലയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ബ്രഹ്മഗിരി കുന്നിൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരിയുടെ കേരള ഭാഗത്താണ് പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇത് ബ്രഹ്മാവ് തന്നെ നിർമ്മിച്ചതാണെന്നും വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. തിരുനെല്ലി ക്ഷേത്രം ദക്ഷിണ കാശി

കർണാടക ഭാഗത്ത് ഈ ഗുഹ മുനിക്കൽ ഗുഹ എന്നറിയപ്പെടുന്നു. എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയുടെ സാന്നിധ്യത്തിന് പേരുകേട്ട സ്ഥലമാണിത്. ഖരരൂപത്തിലുള്ള ഉമിനീർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പക്ഷിക്കൂടുകളാണ് ഭക്ഷ്യയോഗ്യമായ പക്ഷിക്കൂടുകൾ. ഗുഹാഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ആഴം കുറഞ്ഞ കപ്പിന്റെ ആകൃതിയിലാണ് കൂടുകൾ. പ്രജനന കാലത്ത് 35 ദിവസത്തേക്ക് ഖനരൂപത്തിലുള്ള ഉമിനീർ ഇഴചേർന്നാണ് കൂട് നിർമ്മിക്കുന്നത്. കൂട് കൂടുതലും നിർമ്മിക്കുന്നത് ആൺ സ്വിഫ്റ്റ്ലൈറ്റുകളാണ്. ഭക്ഷ്യയോഗ്യമായ പക്ഷിക്കൂട് പോഷകങ്ങളാൽ സമ്പന്നമാണെന്നും ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടുകളിൽ ഉയർന്ന അളവിൽ കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഇരുമ്പും എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചൈനീസ് പാചകരീതിയിൽ ആദ്യകാലം മുതൽ തന്നെ ഇത് പാചകത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഏറ്റവും പ്രശസ്തമായ വിഭവവും പക്ഷിക്കൂട് സൂപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അറിവ് കൂടി ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷിപാതാളത്തിന് സമീപമുള്ള മറ്റൊരു പ്രധാന ആകർഷണം കുർവാദ്വീപാണ് കേട്ടോ. കുർവാദ്വീപ് എന്നും നിത്യഹരിത വനങ്ങളാൽ മൂടപ്പെട്ട ഈ ജനവാസമില്ലാത്ത ദ്വീപ് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ പക്ഷിപാതാളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൽ വരുന്നത്. എന്തായാലും ഇന്ന് ഈ പക്ഷിപാതാളം നിങ്ങളുടെ അറിവിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭയാത്രയിൽ നിന്നും വിട പറയുന്നു. ആർ ജെ അമൃത കാർത്തിക, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 9 o'clock.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ സംരംഭകത്വ വികസന പരിപാടികളും സ്റ്റാർട്ടപ്പുകളും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എൽജ എൽദോ.
4: ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ യുവജനങ്ങൾക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് സ്റ്റാർട്ടപ്പ്സ്, അതായത് സംരംഭകത്വ വികസന പരിപാടികളും സ്റ്റാർട്ടപ്പുകളും. ഇന്നത്തെ കാലത്ത് പല യുവാക്കളും ജോലി അന്വേഷിക്കുന്നവരായി മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ച് മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനാണ് ശ്രമിക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനും സ്റ്റാർട്ടപ്പിനും വലിയ പങ്കുണ്ട്. ആദ്യം തന്നെ സംരംഭത്വ വികസനം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയെ സ്വന്തം ബിസിനസ് ആരംഭിക്കാനും വിജയകരമായി നടത്താനും പ്രാപ്തനാക്കുന്ന പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുന്ന പ്രക്രിയയാണ് സംരംഭക വികസനം. ഒരു ബിസിനസ് തുടങ്ങാൻ ഐഡിയ മാത്രം അല്ല, പ്ലാനിംഗ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ലീഡർഷിപ്പ്, റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലും അറിവ് ആവശ്യമാണ്. ഈ കഴിവുകളെല്ലാം ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വഴി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും സ്റ്റാർട്ടപ്പും ഒരുപോലെയാണോ എന്ന് നോക്കാം. അല്ല, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നത് ഒരു വ്യക്തിയെ സംരംഭകനാക്കാനുള്ള ലേണിംഗ് പ്രോസസ് ആണ്. എന്നാൽ സ്റ്റാർട്ടപ്പ് എന്നത് പുതിയ ആശയത്തെ അടിസ്ഥാനമാക്കി ആരംഭിക്കുന്ന ഒരു ബിസിനസ് വെഞ്ചർ ആണ്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ് നേടുന്നു എങ്കിൽ അത് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. അതിനുശേഷം ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുന്നു എങ്കിൽ അത് സ്റ്റാർട്ടപ്പ് ആകുന്നു. ഇന്ന് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് വളരെ വേഗത്തിൽ വളരുന്നുണ്ട്. ലോകത്തിലെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസ് ഒന്നാണ് ഇന്ത്യ. ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളെല്ലാം ചെറിയ ആശയങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് ഇവ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വലിയ കമ്പനികളായി മാറിയിരിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ ഫണ്ടിംഗ് വളരെ പ്രധാനമാണ്. അതിനായി ഇന്ത്യയിൽ സർക്കാർ നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, മുദ്ര ലോൺ സ്കീം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ വഴി യുവ സംരംഭകർക്ക് ധനസഹായവും പരിശീലനവും ലഭിക്കുന്നു. പ്രത്യേകിച്ച് മുദ്ര ലോൺ സ്കീം വഴി ചെറിയ ബിസിനസ്സുകൾക്ക് കൊളാറ്ററൽ ഇല്ലാതെ പോലും വായ്പ ലഭ്യമാകുന്നു. ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ പ്രധാന രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ബിസിനസ് രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ, ട്രേഡ് ലൈസൻസ്, പ്രോജക്ട് റിപ്പോർട്ട് എന്നിവ സാധാരണ ആവശ്യമായ രേഖകളാണ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ചില പ്രധാന ഘട്ടങ്ങളുമുണ്ട്. ആദ്യം നല്ലൊരു ബിസിനസ് ഐഡിയ കണ്ടെത്തണം. തുടർന്ന് മാർക്കറ്റ് റിസർച്ച് നടത്തണം. ശേഷം ബിസിനസ് പ്ലാൻ തയ്യാറാക്കി ഫണ്ടിംഗ് കണ്ടെത്തണം. അതിനുശേഷം ബിസിനസ് രജിസ്ട്രേഷൻ നടത്തി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിലേക്ക് എത്തിക്കാം. സ്റ്റാർട്ടപ്പുകൾ പലതരത്തിലുണ്ടല്ലോ, അവ ഏതെല്ലാം എന്ന് നോക്കാം. സ്മോൾ ബിസിനസ് സ്റ്റാർട്ടപ്സ്, ടെക്നോളജി സ്റ്റാർട്ടപ്സ്, സോഷ്യൽ സ്റ്റാർട്ടപ്സ്, ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ടപ്സ് എന്നിവ അതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് സ്റ്റാർട്ടപ്സ് വലിയ അവസരങ്ങളാണ് നൽകുന്നത്. ടെക്നോളജിയും ഇന്നോവേഷനും ഉപയോഗിച്ച് ചെറിയ ആശയങ്ങളെ പോലും വലിയ വിജയങ്ങളാക്കി മാറ്റാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇവിടെ മാക്ഫാസ്റ്റ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മികച്ച സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് കേരള ഫോർ യൂത്ത് സ്കൈ എന്ന പദ്ധതിയുടെ ഭാഗമായി കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്നതിനുള്ള ഓഫീസ് ക്യൂബിക്കിൾസ്, മികച്ച ഇന്റർനെറ്റ് കണക്ഷൻ, പവർ ബാക്കപ്പ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും കോളേജ് നൽകുന്നുണ്ട്. അതോടൊപ്പം സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിന്റെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയും ലഭിക്കുന്നു. MBA, MCA, MSc ഫുഡ് സയൻസ് തുടങ്ങിയ വിവിധ കോഴ്സുകളിലെ കുട്ടികൾ ഈ കോളേജ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി സ്വന്തമായി സ്റ്റാർട്ടപ്പുകളും ഓഫീസുകളും ആരംഭിച്ച് പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ അവർ പഠനത്തോടൊപ്പം തന്നെ സ്വന്തം ബിസിനസ് വളർത്താനുള്ള അവസരങ്ങളും നേടുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് സ്വന്തമായി ബിസിനസ് നടത്തി വിജയകരമായ സംരംഭമായി മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്നത്തെ കോളേജുകൾ വിദ്യാർത്ഥികളുടെ ഭാവി രൂപപ്പെടുത്തുന്ന മികച്ച വേദികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവസരങ്ങൾ കാത്തിരിക്കാതെ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന യുവജനങ്ങളെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ശക്തി. പഠനത്തോടൊപ്പം സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുമ്പോഴാണ് യഥാർത്ഥ വിജയത്തിലേക്ക് നാം എത്തുന്നത്.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കരിയർ കോമ്പസിൽ കേട്ടത് സംരംഭകത്വ വികസന പരിപാടികളും സ്റ്റാർട്ടപ്പുകളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എൽജയൽദോ. വീണ്ടും കരിയർ കോമ്പസിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കേൾക്കാം. കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ടിക്കറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്.

0: 1924
1: കൊച്ചി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല. റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
2: 10 o'clock.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഒതുക്കാനാകാത്ത നിത്യവസന്തം. ഹൃദയവല്ലരിയിൽ തളിരിട്ട് പൂക്കാലം തീർത്ത് യൗവനത്തിന് നിറം പകരുന്ന വിസ്മയം. പ്രണയത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിച്ചാലാണല്ലേ മതിവരിക? എന്തിനോടാണ് അതിനെ ഉപമിക്കുക? പ്രണയിക്കാത്തവരും പ്രണയത്തെക്കുറിച്ച് വാചാലരാകാത്തവരുമായി ആരുണ്ട്? ആ സുഗന്ധം ആസ്വദിച്ചവർ അതിനെക്കുറിച്ച് എഴുതി. മറ്റു ചിലർ തീവ്രമായി ചിന്തിച്ചു. വേറെ ചിലർ അതിനെ വർണ്ണിച്ചു പാടി. ചിലർ പ്രണയത്തെക്കുറിച്ച് കാലത്തിന് വിസ്മരിക്കാനാകാത്ത ഈണങ്ങൾ നൽകി. അത്തരത്തിൽ പ്രണയഗാനങ്ങൾക്ക് സംഗീതം പകർന്ന് മധുരം വിളമ്പിയ സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് പതിയെ ഒഴുകിയിറങ്ങുകയായിരുന്നില്ല, നിലയ്ക്കാതെ പ്രവഹിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മധുരഗീതങ്ങളിലൂടെ എം ജയചന്ദ്രന്റെ മനോഹരമായ കുറച്ച് ഗാനങ്ങളിലൂടെയാണ് യാത്ര ആരംഭിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ആർ ജെ അമൃത കാർത്തികാണ്.

മെലഡികളിലൂടെ മാത്രമല്ല ജയചന്ദ്രൻ പ്രണയവർണ്ണങ്ങൾ പകർന്നത്. പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളെയും രചയിതാക്കൾ കടലാസിൽ കോറിയിട്ടപ്പോൾ ജയചന്ദ്രൻ അതിന് നൽകിയത് അനുശ്വരമാർന്ന സംഗീതമാണ്. കാലം എത്ര കഴിഞ്ഞിട്ടും ജയരാഗങ്ങൾക്ക് അതേ ശോഭ. അതൊരു മാന്ത്രികതയാണ്, എം ജയചന്ദ്രൻ എന്ന മാന്ത്രികന് മാത്രം സാധ്യമായ മായാജാലം. ജയചന്ദ്രൻ ഈണം കൊടുത്ത പ്രണയഗാനങ്ങളെ തരംതിരിക്കുക നമുക്ക് വളരെ പ്രയാസമായി.

ആൾവരെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗാനമുണ്ട്. കണ്ണു നിറയാതെ കണ്ടിരിക്കുന്നവർ വിരളവുമാണ്. കമിതാക്കൾക്ക് ഇത്രയും ആഴമായി പരസ്പരം സ്നേഹിക്കാനാകുമോ എന്നതിന് വരികളിലൂടെയും സംഗീതത്തിലൂടെയും തെളിവ് നൽകിയൊരു ഗാനം. ജയചന്ദ്രന്റെ ഉള്ളുലയ്ക്കും ഈണത്തിൽ ശ്രേയഘോഷാൽ പാടിയത് കേട്ട് പ്രണയം എന്തെന്നറിയാത്തവരോട് പോലും നെഞ്ചു നുറങ്ങിയിട്ടുണ്ടാകും. ഏറെ കൊതിച്ചിട്ടും അടുക്കാൻ കഴിയാത്ത പ്രണയിതാക്കളുടെ നൊമ്പരത്തെ ഇതിലും മനോഹരമായി എങ്ങനെ അവതരിപ്പിക്കും? ആ ഗാനമാണ് എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ കാത്തിരുന്നു കാത്തിരുന്നു എന്ന

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജി അമൃത കാർത്തിക. പ്രിയപ്പെട്ടവന്റെ വരവ് കാത്തിരിക്കുന്ന നാടൻ പെണ്ണിന്റെ പ്രണയം, അകന്നിരിക്കുമ്പോഴും മനസ്സിൽ ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന അവരുടെ പ്രണയം. കല്ലായി പുഴവക്കത്ത് ചുറ്റിത്തിരിയുകയാണ് ആ പ്രണയം. നൊമ്പരത്തിനൊപ്പം പ്രണയവും പെരുമഴയായി പെയ്തിറങ്ങി. നാണും ചോരും മെഴികളും പ്രണയം തുളുമ്പും പൂവിതൾ ചുണ്ടും ആസ്വാദക ഹൃദയങ്ങളിൽ ഒരുക്കിയത് പ്രണയപ്പെയ്ത്താണ്. പി ജയചന്ദ്രനും സുജാതാ മോഹനും പിന്നണിയിൽ സ്വരമായപ്പോൾ ആസ്വാദകർക്ക് അതിലും വലിയ സംഗീത വിരുന്നായി മറ്റെന്ത് വേണം.

ഒന്നര പതിറ്റാണ്ടുകൾക്കു മുൻപ് യുവഹൃദയങ്ങളിലേക്ക് പൊഴിഞ്ഞു വീണ പാട്ടാണെങ്കിലും ആ ഈണങ്ങൾ ഇന്നും കവിതാക്കളിൽ നിലയ്ക്കാതെ പെയ്യുകയാണ്. ഏതാണ് ആ ഗാനമെന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? നോട്ടം എന്ന ചിത്രത്തിലെ പച്ചപ്പനന്തത്തെ എന്ന ഗാൻ. ദശാബ്ദങ്ങൾക്കിപ്പുറവും ഈ പാട്ട് കേൾക്കുമ്പോഴും എങ്ങനെയാണ് അതേ ഫീൽ ഉണ്ടാവുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുമുണ്ടാവും. ഗാനരംഗങ്ങളിൽ പ്രണയിനിയെ പച്ചപ്പനന്തത്തെയുമായി ഉപമിച്ച് പൊൻകുന്നം ദാമോദരൻ വരികൾ കുറിച്ചപ്പോൾ ജയചന്ദ്രൻ നൽകിയത് എക്കാലവും നിലനിൽക്കുന്ന മാന്ത്രിക സംഗീതമായിരുന്നു. ദാസേട്ടനും സുജാതാ മോഹനും പാടിയ രണ്ടു പതിപ്പുകളിലും പ്രണയം തുളുമ്പി.

മനസ്സിൽ പ്രണയം തോന്നുമ്പോൾ ആ പ്രണയത്തിൽ ഒരു പങ്ക് മഴയോടും തോന്നുമല്ലേ. ആ പ്രണയച്ചൂടിലും മഴയുടെ തണുപ്പും കുളിരും ആവോളം ആസ്വദിക്കാനും തോന്നും. എന്നാൽ ക്ഷണിക്കാതെ ചില നൊമ്പരങ്ങൾ നെഞ്ചു തുളയ്ക്കും ഓർമ്മകളായിട്ടെത്തിയാലോ? മിഴിനീർത്തുള്ളികൾ ഒഴുകിപ്പരന്ന് കവിളണകൾ നനഞ്ഞിട്ടു കണ്ണീർ കാണാതിരിക്കാൻ പലരും ആ സമയത്ത് മഴയത്ത് നടക്കാൻ കൊതിക്കും. ഇളം കാറ്റിന്റെ വശ്യതയും ചാറ്റൽ മഴയുടെ കുളിരും ഒപ്പം ജയചന്ദ്രന്റെ ഈണവും മനസ്സുകളിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ പ്രണയം അവശേഷിപ്പിച്ച മുറിപ്പാടുകൾ വീണ്ടും തെളിയുന്ന പോലെ നമുക്ക് തോന്നും. സന്തോഷ് വർമ്മ പ്രണയവും നൊമ്പരവും വരികളിൽ നിറച്ചപ്പോൾ വിരഹ ദുഃഖം പേറിയ എത്രയോ പേരുടെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ടാവും.

ഭാരത്താൽ വിതുമ്പുന്നവരെ നോക്കി പ്രകൃതി പോലും കരഞ്ഞ ഒരു പാട്ടുണ്ട്. നോവ് കലർന്ന സംഗീതം അറിയാതെയെങ്കിലും നാവിൻ തുമ്പിൽ തുളുമ്പാത്തവരുമുണ്ടോ? ആസ്വാദകരിൽ ദുഃഖം പകർന്ന് നൊമ്പര കാഴ്ച സമ്മാനിച്ച പാട്ട് കേട്ട് എത്രയോ മനസ്സുകൾ വിങ്ങിയിട്ടുമുണ്ടോ? കണ്ണും മനസ്സും നിറച്ച് ജയചന്ദ്രന്റെ ഈണങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ ഓർമ്മകളുടെ ലഹരി ആസ്വദിക്കാത്തവർ ചുരുക്കമായി. അതെ, ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന ഗാനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഓർമ്മകളും ഇപ്പോൾ ദാ ഈ പറഞ്ഞ ചില ഫീലിംഗ്സും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ആസ്വദിക്കാം ആ ഗാനം മധുരഗീതങ്ങളിലൂടെ.

എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ പോലും അറിയാതെ പരസ്പരം പ്രണയിച്ചവരുണ്ടല്ലേ. രാത്രിയുടെ യാമങ്ങളിലും പരസ്പരം കണ്ടുകൊണ്ട് ആ പ്രണയ സൗന്ദര്യത്തെ അവർ ആസ്വദിക്കുകയാണ്. ഉള്ളിലെ പ്രണയം പറയാതെ പറഞ്ഞ കാമുക ഹൃദയങ്ങളിൽ കയറിക്കൂടിയ ഈണം ഇന്നും പലരുടെയും ഹൃദയരാഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എം ജയചന്ദ്രന്റെ ഈണത്തിനൊപ്പം പി ജയചന്ദ്രന്റെയും സുജാതയുടെയും മധുപൊഴിയും നാദങ്ങൾ കലർന്നപ്പോൾ പാട്ട് സംഗീതപ്രേമികളുടെ ഇഷ്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ആ ഗാനമാണ് എന്തിനെന്നറിയില്ല എന്ന ഗാനം. ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ ആ മനോഹരമായ ഗാനം.

ആർ ജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. രാജലക്ഷ്മി എന്ന ഗായികയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളിലൊന്നായിരുന്നു ജയചന്ദ്ര സംഗീതത്തിൽ പിറന്ന ജനകൻ എന്ന ചിത്രത്തിലെ ഗാനം ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ എന്ന ആ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ കൂടി ചേർന്നതോടെ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. മികച്ച ഗായികയായി 2010 രാജലക്ഷ്മിയുടെ പേര് ചേർക്കപ്പെട്ടു. ഇതേ വർഷം പുറത്തിറങ്ങിയ കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലൂടെ എം ജയചന്ദ്രൻ വീണ്ടും മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരവും നേടി. ഇപ്പോൾ മധുരഗീതങ്ങളിലൂടെ ഒളിച്ചിരുന്ന എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

ചരിത്രത്തിലൂടെ സഞ്ചരിച്ച സെല്ലുലോയിഡിലെ പാട്ടുകളെല്ലാം സിനിമ പോലെ തന്നെ ഹൃദയവും കീഴടക്കി. സിതാര കൃഷ്ണകുമാർ എന്ന ഗായികയ്ക്ക് പുതിയൊരു തുടക്കം കൂടിയായിരുന്നു ആ ഗാനം. ഏനിതൊന്നും അറിഞ്ഞതേയില്ല എന്ന ആ ഗാനം. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച ഈ ഗാനത്തിലൂടെ സിതാര 2012 മികച്ച ഗായികയായി തിരഞ്ഞെടുത്തു. കാറ്റേ കാറ്റേ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി പ്രത്യേക പരാമർശവും നേടി. ഗാനങ്ങളുടെ സ്വീകാര്യത എം ജയചന്ദ്രനെയും സംസ്ഥാന പുരസ്കാരത്തിന് അർഹനാക്കി. അങ്ങനെ എം ജയചന്ദ്രൻ എന്ന അതുല്യ കലാകാരന്റെ സംഗീതയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാടൊരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്, കേൾക്കാനും വരാനുമായി. എന്തായാലും ഇന്ന് മധുരഗീതങ്ങളിൽ ഇത്രയും ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് വിട പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.